പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 10 ഹൃദയഭൂമികയിലൂടെയാണ്. 1806 ജൂലൈ 10 വെല്ലൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1991 ജൂലൈ 10 റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസിഡന്റായി ബോറിസ് എൽസിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നു വരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. സന്തോഷം എന്നത് ഭാഗ്യം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ആർക്കും പരിശീലിച്ചെടുക്കാവുന്ന ഒരു ജീവിതശൈലിയാണ്. പ്രമുഖ പണ്ഡിതനായ ആർതർ ബ്രൂക്സ് മുന്നോട്ട് വയ്ക്കുന്ന 6 ശീലങ്ങൾ ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയാകുന്നു. അവ നമ്മുടെ ജീവിതത്തെ സന്തുലിതമാക്കാനും പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് നൽകാനും സ്നേഹത്തെ ആഘോഷിക്കാനും സഹായിക്കുന്നു. ജീവിതത്തിന്റെ നങ്കൂരമാണ് ലക്ഷ്യബോധം അഥവാ പർപ്പസ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം, കൃത്യമായ വ്യായാമം, ലഹരികളില്ലാത്ത ജീവിതം എന്നിവ കേവലം ശാരീരിക ആരോഗ്യം നിലനിർത്താൻ മാത്രമല്ല, മറിച്ച് അവ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള അടിത്തറയാണ്. നന്മ സൃഷ്ടിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് സംഭാവനകൾ നൽകാനും ഈ ആരോഗ്യം നമ്മെ പ്രാപ്തരാക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും നമ്മുടെ ലക്ഷ്യബോധത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. വിജയം നേടാനോ പണം സമ്പാദിക്കാനോ ഉള്ള നെട്ടോട്ടമല്ല ഇത്, മറിച്ച് കാലം മാറിയാലും മങ്ങാത്ത മൂല്യങ്ങളുമായി നമ്മുടെ പ്രവൃത്തികളെ ചേർത്ത് വയ്ക്കുന്നതിനെയാണ് യഥാർത്ഥ ലക്ഷ്യബോധം എന്ന് വിളിക്കുന്നത്. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് വളർച്ചയിലൂടെയും ബന്ധങ്ങളിലൂടെയുമാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വിസ്മയങ്ങളെ കെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. വെല്ലുവിളികളെ ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടാൻ പഠിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. വലിയ വിജയങ്ങളിൽ മാത്രമല്ല ജീവിതത്തിന്റെ അർത്ഥമിരിക്കുന്നത്. ഒന്നിച്ച് പങ്കിടുന്ന ആഹാരത്തിലും വായിച്ചു തീർക്കുന്ന പുസ്തകങ്ങളിലും പ്രാർത്ഥനകളിലും ഡയറിയിൽ കുറിക്കുന്ന ചിന്തകളിലുമൊക്കെ ജീവിതത്തിന്റെ അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. നിസ്സാരമെന്ന് തോന്നുന്ന പ്രഭാതങ്ങളിൽ പോലും ഈ മഹത്തായ സത്യം നാം അറിയാതെ തന്നെ നിലനിൽക്കുന്നു. സ്നേഹമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നതാണ്. സന്തോഷമെന്നത് സ്നേഹമാണ്, അതിലൊരു മാറ്റവുമില്ല. ഉറച്ച ദാമ്പത്യ ബന്ധങ്ങളും നിലനിൽക്കുന്ന സൗഹൃദങ്ങളും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും ആഡംബരങ്ങളല്ല, മറിച്ച് അവ ജീവിതത്തിന്റെ അനിവാര്യതകളാണ്. ബന്ധങ്ങളാണ് ജീവിതത്തിന് ഊഷ്മളതയും ഭംഗിയും നൽകുന്നത്. നമ്മുടെ നേട്ടങ്ങളോ സമ്പാദ്യങ്ങളോ അല്ല നമ്മെ നിർവചിക്കുന്നത്, മറിച്ച് നാം വളർത്തിയെടുത്ത ആത്മബന്ധങ്ങളാണ്. മക്കളുടെ ചിരിയും സുഹൃത്തുക്കളുടെ വിശ്വസ്തതയും കുടുംബത്തിന്റെ ആശ്ലേഷവുമാണ് ജീവിതത്തെ പൂർണ്ണമാക്കുന്നത്. ഈ ലോകത്ത് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി സ്നേഹത്തെ കാണാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവരെ താങ്ങി നിർത്താനും കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ വൈകാരികമായ ഐക്യദാർഢ്യം നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ആയുസ് നീട്ടി നൽകുകയും ചെയ്യുമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. ഒറ്റപ്പെടൽ പുകവലിയേക്കാൾ അപകടകരമാണെന്ന് ഈ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. നമ്മുടെ ഉള്ളിലെ സന്തോഷം കണ്ടെത്താൻ നാം പുറം ലോകത്ത് തിരയേണ്ടതില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലും നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകളിലും ഇരിപ്പുണ്ട്. ഓരോ ദിവസവും പുതിയൊരു പ്രതീക്ഷയോടെ ഉണരാനും മറ്റൊരാൾക്ക് തണലാകാനും നമുക്ക് ശ്രമിക്കാം. അറിവ് നൽകുന്ന ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു നാളെ നമുക്കൊന്നിച്ച് പടുത്തുയർത്താം. നമ്മുടെ ഓരോ ചുവടും ഈ സ്നേഹത്തിലേക്കുള്ള യാത്രയാവട്ടെ. സന്തോഷം എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്ന് തന്നെയാണ്. നാം തിരഞ്ഞെടുക്കുന്ന ഓരോ ശീലവും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. സ്നേഹിക്കാൻ പഠിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുക, ഇതാണ് ശാശ്വതമായ സന്തോഷത്തിലേക്കുള്ള വഴി. ശാസ്ത്രം തെളിയിക്കുന്ന ഈ സത്യങ്ങൾ വരും തലമുറകൾക്ക് കൂടി മാർഗദർശകമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്നേഹവും ലക്ഷ്യബോധവുമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അറിവ് നൽകുന്ന ഈ വെളിച്ചം ജീവിതത്തിലെ ഇരുളകറ്റാൻ സഹായിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാൻ നമുക്ക് ശീലിക്കാം. ഓരോ ദിവസവും പുതിയ വിജ്ഞാനത്തിലേക്കുള്ള ചുവടുവയ്പായി മാറട്ടെ.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047-ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേ മാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജി സി സി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11-ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫിയോ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതി രഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ.പി. അനിൽകുമാർ, ടി. സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ട് നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. IG അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നുവീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ MPമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടൽ പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജന്റെ മഴ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. മരങ്ങൾക്ക് മേലെ നിന്ന് ആവിയിൽ പുതഞ്ഞ മഴ, മഴയുടെ തുള്ളി, വയനമരത്തോട് തൊട്ടു നിൽക്കുന്ന കൊന്നത്തെങ്ങിന്റെ തുഞ്ചാണിയോലയുടെ തുമ്പിൽ കുരുങ്ങി കീഴോട്ടൊഴുകി ഒഴുകി ഒഴുകി മടലിലുടക്കാതെ ഓലയിൽ ചിതറാതെ തടിയിലൂടെ നെടുനീളെ കീഴോട്ടുരുണ്ട് തടിയോടൊരുമ്മിക്കിടക്കുന്ന മണലിൽ ഒരു തുളയുണ്ടാക്കി മറിയുമ്പോൾ കുട്ടി വാതിലിന്റെ സാക്ഷിയിളക്കി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങുന്നു. പുറത്തിരുട്ടാണ്. ഇരുട്ടിൽ മഴ കനക്കുന്നു, പാറി വന്ന മഴ, ചിറകുകൾ വിതർത്തി പറക്കുന്ന കഴുകൻ മഴ. ഉച്ചയ്ക്ക് മുറ്റത്തിന്റെ കോണിലെ വാഗമരത്തിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിന്നു. തോരമുറിയാതെ പെയ്ത്താരംഭിച്ചപ്പോൾ പൂക്കൾ നിലം പറ്റി. വെളുത്ത മണലിൽ മഞ്ഞുവിരിപ്പ് പരന്നു വീണു. ഇടയ്ക്ക് ഓരോ പൂവുകൾ കൂട്ടം പിരിഞ്ഞ് ഒഴുകിപ്പോകുന്നത് കുട്ടി വേദനയോടെ നോക്കി നിന്നു. വെള്ളത്തിലിറങ്ങണമെന്നും മഞ്ഞുവിരിപ്പിൽ മലർന്നു കിടക്കണമെന്നും ആശയുണ്ടായിരുന്നു. ധൈര്യം വന്നില്ല. അടികൊള്ളേണ്ട പ്രായം കഴിഞ്ഞെങ്കിലും ചീത്ത കേൾക്കേണ്ടി വരും. പകൽ പോവട്ടെ, രാത്രി വരട്ടെ. പണ്ട് മഴ പെയ്യുമ്പോൾ മുറ്റത്ത് സമുദ്രം കെട്ടി നിൽക്കുമ്പോൾ കോണകമൊടുത്ത കുഞ്ഞ് മുറ്റത്തിറങ്ങി. പകൽ തന്നെ, ഒരിക്കലല്ല. മഴക്കാലം വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു രാവിലെ സൂര്യനെ കാണാതാവുകയും അടുക്കളയോട് തൊട്ടു നിൽക്കുന്ന പ്ലാവിലകളിൽ തണുത്ത ഇരുട്ട് വിട്ടുമാറാതെ അള്ളിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവൻ അറിയാതെ ആഹ്ലാദിക്കുന്നു. ഓ, വീണ്ടും കാത്തിരിക്കെ ദൂരെ നരച്ച അന്തരീക്ഷത്തിൽ ലജ്ജയുടെ പ്രകാശം പരക്കുന്നു. കാറ്റാണ്. കാറ്റിനിടയിലൂടെ ഊളിയിട്ട് പോകുന്ന പലമാതിരി ശബ്ദങ്ങൾ. അത് അടുത്തടുത്ത് വരുന്നു. മഴയെ വാ, മഴയേ വാ. കുഞ്ഞ് ആർത്തുപോകുന്നു. ഫർലോങ്ങുകൾ താണ്ടി ക്ഷീണിച്ച് കിതച്ചു വരുന്ന മഴ അവന്റെ മേൽ വന്ന് മുട്ടി. കാൽതെറ്റി വീഴുന്നു, പിടയ്ക്കുന്നു. പിന്നെ ഉച്ചകളില്ല, സന്ധ്യയില്ല, രാത്രിയില്ല. ദിവസം മുഴുവൻ മഴ. രാത്രിയിൽ ഓട്ടിൻപുറത്തെ ചരൽക്കല്ലുകൾ, കിഴക്കു നിന്നുള്ള വെട്ടം, ചീന്തിപ്പൊലിയുന്ന പ്രകാശം, ഇടിമുഴക്കം. കുഞ്ഞ് എന്താണീ കാണിക്കുന്നത്? മഴയത്തിറങ്ങരുത്, ഇറങ്ങരുത് എന്ന് എത്ര പ്രാവശ്യം ഓടി വന്നടിക്കുന്ന അമ്മ. നനഞ്ഞു തുടയിലടി. കേരടാ, പനി പിടിച്ചാലേ ബാക്കിയുള്ളവർക്ക് പാട്. കേരടാ, അത് പണ്ട്. സാക്ഷിയിളകി. നനഞ്ഞ വേലിത്തുമ്പിൽ ഞെരടി നിന്നപ്പോൾ ദൂരെ രാവയലുകളിലെ മഴ കൈകാട്ടി. വായു പാടത്തിനപ്പുറം, പറമ്പുകൾക്കപ്പുറം ഇരുട്ടിലൊഴുകുന്ന കൈത്തോടിന്റെ മേൽ വന്ന് വീണൊഴുകുന്ന തുള്ളികൾ കൂവി വിളിച്ചു. ഇരുട്ടിൽ നടന്നു. മുട്ടറ്റം വെള്ളമുള്ള പാടം. മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന ഞാറിന്റെ മുടിത്തുമ്പിൽ തുള്ളി തുള്ളി മട മുറിയുന്നു. മടയിലൂടെ വയലിൽ നിന്ന് വയലിലേക്ക് പകരുന്ന കുറുവ കല്ലേമുട്ടി. രാവിലെ കാണാം, ആരെങ്കിലും മടവായ്ക്കൽ കൂടിയിട്ടുണ്ടാം. മഴ മാറാൻ കാത്തിരിക്കുകയാവും അവർ. രാവിലെ അച്ഛനുണരും. എടുത്തോണ്ട് വാടാ ഗോപാല കുടകളെല്ലാം. ചോദിക്കാതെ പറയാതെ മീൻ പിടിക്കുന്നവൻ ആരാണെന്നറിയട്ടെ? ഏതവനായാലും ഇങ്ങു വരുമല്ലോ. സൂര്യൻ തണുത്തുണരുമ്പോൾ കൂടുകുടഞ്ഞ് വീണ് പിടയ്ക്കുന്ന പൂശകൻ, അബദ്ധം പറ്റി രക്ഷപ്പെട്ടോടാൻ വെമ്പുന്ന പുളവന്മാർ, നനഞ്ഞു വീർത്ത എലികൾ. തോടുണർന്നിരിക്കുന്നു, പകലുറങ്ങുന്ന തോട്. പകലെത്തുന്നതിന് മുമ്പ് കായലിൽ ചെന്ന് പറ്റാനുള്ള ബദ്ധപ്പാടിൽ പാഞ്ഞു പോകുന്ന തോട്ടുവെള്ളം. കിഴക്ക് നിന്ന് പുതിയ അതിഥികൾ. വഴിനീള മഴയുടെ എതിരേൽപ്പ്. കുട്ടി കൈതോലത്തൊമ്പുകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്ന സൗന്ദര്യം കണ്ടു. ഇടയ്ക്ക് മിന്നൽ പൊട്ടുന്നു. അപ്പോൾ തോട്ടുവെള്ളം പുളയുന്നു, മിന്നുന്നു. പൊങ്ങിയൊഴുകുന്ന വരാലുകൾ ആരും അറിയാതിരിക്കട്ടെ. വെളുപ്പാങ്കാലത്ത് അമ്മ ഉണരുന്നതിന് മുമ്പ് പുതുപ്പിനടിയിലെത്തിയില്ലെങ്കിൽ ഈ ചെറുക്കന് ഭ്രാന്തുണ്ടോ? രാത്രിയിൽ മിണ്ടാതെ പതുങ്ങി പതുങ്ങി ചെന്ന് മഴ നനയുന്നു. അമ്മ ദുഃഖിക്കുന്നു. പണ്ടേ ഇവനിങ്ങനെ, അയൽക്കാരിയോട് അമ്മ പറയുന്നു, പണ്ടൊരിക്കൽ എന്നെ കുളിപ്പിച്ചു, എന്റെ ചുണ്ടിൽ സിന്ദൂരം തേച്ചു. ശ്രീകൃഷ്ണ, അമ്മ വിളിച്ചു, മുടി കെട്ടിവെച്ചു തരട്ടെ? മുടിയിൽ ചെമ്പരത്തിപ്പൂ ചൂടിത്തരട്ടെ? പൗഡർ ഇട്ട് തരട്ടെ? മുടിയിൽ പൂവെച്ചു, കവളിൽ ചാന്ത് കുത്തി. എന്തു ചന്തം എന്റെ മോന്. ഇനി അമ്മ കുളിച്ചിട്ട് വരാം. ദാ ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്ന് ദേ ഈ പടമെല്ലാം കണ്ടുള്ളൂ. കേട്ടോ, മഴ പെയ്യുന്നുണ്ട്. ആ അരമതിലിന്റെ അടുത്തൊന്നും പോയി നിൽക്കില്ലേ, തൂവാനം കൊള്ളല്ലേ. ഞാൻ പടം കണ്ടു. ആ അരമതിലിനരികിൽ പോയി നിന്നു, മഴ കണ്ടു, തൂവാനം ചീറ്റി വീണു, മുഖം നനഞ്ഞു. എന്റെ 3 വയസ്സായ കയ്യിൽ കുൻരോമങ്ങൾ ഇഴുന്നു. കറുത്ത അരമതിലിൽ തൂവാനത്തിന്റെ സൂചിക്കുത്തുകൾ വരച്ചിട്ട ക്യാൻവാസിൽ വിരലമർത്തി വലിച്ചു. എനിക്ക് മാത്രം വായിക്കാവുന്ന അക്ഷരങ്ങൾ, എനിക്ക് മാത്രം മനസ്സിലാകുന്ന ചിത്രങ്ങൾ. മുറ്റത്തുകൂടി നീലത്തരികൾ വെളിവാക്കി ഒഴുകുന്നു. പുരയിടത്തിൽ നിന്ന് വയലിലേക്കുള്ള ഓവിലൂടെ കൊതിപ്പാവും. അരളിക്കായകൾ തുടമുള്ള തുള്ളികളോടൊപ്പം ഇറന്നു വീണ കനകാംബരത്തിന്റെ പൂവുകൾ. അമ്മ കുളിച്ചു വരുമ്പോൾ, അയ്യോ ഇത് കണ്ടോ, പിന്നെ അടിയാണ്, ഇവിടെ വാടാ, എടാ ഇവിടെ വരാൻ. വരാൻ പറഞ്ഞാൽ തെറ്റി തെറ്റി ഓടി. എടാ വരാൻ, എന്റെ മുടിയിലെ പൂവ് ഒഴുകിപ്പോയി, എന്റെ മുടിയിലെ റിബൺ കുതിർന്നു വീർത്തു, എന്റെ തുടയിൽ മിന്നലുണ്ടായി. തോട്ടുവരമ്പിൽ നിന്ന് കുട്ടി മടങ്ങുമ്പോൾ മഴ മാറിയിരുന്നു. നനഞ്ഞുലർന്ന മുടിയിൽ നിന്നും ഇറ്റി വീണു. വയലുകളുടെ ചുണ്ടുകളിൽ മീൻകൂടുകൾ, ഒറ്റപ്പെട്ട കാക്കകൾ, വായുവിൽ വെള്ളത്തിന്റെ മണം. ബുദ്ധിപൂർവം ചെയ്തപ്പോൾ അടി കിട്ടിയില്ല, പരസ്യമായിരുന്നപ്പോൾ അടി കിട്ടി, രഹസ്യമായപ്പോൾ. രഹസ്യങ്ങളുടെ കൂട്ടിലൂടെ എത്രമാത്രം മഴവെള്ളം ഒഴുകിപ്പോകുന്നു. രഹസ്യങ്ങളുടെ വാതിലുകൾ, വാതിലുകൾക്ക് സാക്ഷികൾ, സ്വതന്ത്രമായി ഇറങ്ങി നടക്കുന്നതിന് വിലക്കുകൾ, എത്രയെത്ര വിലക്കുകൾ. മഞ്ഞുണ്ട്, തല മൂടി കെട്ടിക്കോ, കാറ്റുണ്ട്, ഇറങ്ങി നടന്ന് സൂക്കേട് പിടിപ്പിക്കണ്ട, വെയില് ഇതാ കൂടാ, മഴ പനി വരുമേ, ലോകത്ത് വെയിലില്ലാതിരിക്കണേ, മഴയുണ്ടാവല്ലേ, മഞ്ഞ് കാണാതിരിക്കട്ടെ, കാറ്റ് വീശണ്ട.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതെ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണ്ണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തുനിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

കോലാഹലം, ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3-ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCC കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി

0: വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
1: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കുപടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2ാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60ാം മിനിട്ടിൽ എംബാപ്പയും 66ാം മിനിട്ടിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. ഒരു സ്റ്റേജിലേക്ക് കയറി ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ അവർ അനായാസം സംസാരിക്കും. ഒരു ക്യാമറ ഓൺ ചെയ്താൽ മുഖത്ത് യാതൊരു പരിഭ്രമവും ഇല്ലാതെ അവർ ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും. ഒരു മീറ്റിംഗിൽ എല്ലാവരും മിണ്ടാതിരിക്കുന്ന സമയത്ത് അവർ ആത്മവിശ്വാസത്തോടെ അഭിപ്രായം.

ഇത്തരം ആളുകളെ കാണുമ്പോൾ പലരും പറയുന്നൊരു വാചകമുണ്ട്, അവന് ജനിച്ചപ്പോഴേ കോൺഫിഡൻസ് കിട്ടിയതാണ്. പക്ഷേ അത് സത്യമാണോ? ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം അതിന് നടക്കാനറിയില്ല, സംസാരിക്കാനറിയില്ല, സ്വന്തം പേര് പോലും അറിയില്ല. അപ്പോൾ ആത്മവിശ്വാസം മാത്രം ജന്മന കിട്ടുമോ? യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം എന്നത് ജന്മന ലഭിക്കുന്ന ഒരനുഗ്രഹമല്ല, അത് ജീവിതം മുഴുവൻ പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും പണിതുയർത്തേണ്ട ഒരു കഴിവാണ്. ഒരു വീട് പണിയുന്നത് പോലെയാണ് ആത്മവിശ്വാസം. ഒരൊറ്റ ദിവസം കൊണ്ട് അതുണ്ടാകില്ല. ഓരോ ഇഷ്ടികയും ചേർത്ത് മതിൽ ഉയർത്തുന്നത് പോലെ ഓരോ ചെറിയ അനുഭവങ്ങളും ചേർന്നാണ് ആത്മവിശ്വാസം രൂപപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഫലമാണ് കാണുന്നത്, എന്നാൽ അതിന്റെ പിന്നിലെ യാത്ര കാണുന്നില്ല. ഒരു ഗായകൻ മനോഹരമായി പാടുന്നത് കേൾക്കുമ്പോൾ അയാൾ പാടിയ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ പരിശീലനം നമ്മൾ കാണുന്നില്ല. ഒരു കായിക താരം വിജയകപ്പ് ഉയർത്തുമ്പോൾ അവനനുഭവിച്ച തോൽവികളുടെ ചരിത്രം നമ്മൾ മറക്കുന്നു. ഒരു പ്രഭാഷകൻ സ്റ്റേജിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ഒരു കാലത്ത് വിറയുന്ന ശബ്ദത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്ന അവന്റെ ആദ്യ ദിവസങ്ങൾ നമ്മൾ കാണുന്നില്ല. ജീവിതത്തിന്റെ വലിയൊരു സത്യമാണിത്. മനുഷ്യർ വിജയത്തെ ആഘോഷിക്കും, പക്ഷേ വിജയത്തിന് പിന്നിലെ പോരാട്ടം അധികം ആരും ശ്രദ്ധിക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരാളുടെ ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് പിന്നിൽ ചിലപ്പോൾ മണിക്കൂറുകളുടെ അധ്വാനമുണ്ടാകും. പലതവണ തെറ്റിച്ചും വീണ്ടും വീണ്ടും ശ്രമിച്ചുമാണ് ആ ഒരു മിനിറ്റ് പിറക്കുന്നത്. എന്നാൽ കാണുന്നവർക്ക് അത് വെറും 60 സെക്കൻഡാണ്. ജീവിതത്തിലെ മിക്ക ആത്മവിശ്വാസങ്ങളുടെയും കഥ ഇതുതന്നെയാണ്. നമ്മൾ കാണുന്നത് ഫലമാണ്, കാണാത്തത് പരിശീലനമാണ്. പലർക്കും ആത്മവിശ്വാസം ഇല്ലാതാകുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ശ്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്.

നമ്മുടെ സമൂഹം പരാജയത്തെ ഭയക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൾ വരരുത്, എല്ലാവരും പ്രശംസിക്കണം, ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കണം എന്നൊരു സമ്മർദ്ദം ബാല്യകാലം മുതൽ മനുഷ്യരിൽ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം മനസ്സിലുയരുന്ന ചോദ്യം, ഞാൻ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഈ ഒരു ചോദ്യം എത്രയോ സ്വപ്നങ്ങളെ വഴിമധ്യേ കൊന്നൊടുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആളുകൾ നമ്മളെക്കുറിച്ച് ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തിരക്കിലാണ്. പക്ഷെ നമ്മുടെ മനസ്സ് മാത്രം എല്ലാവരും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുന്നു. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് ഓർക്കുക. ആദ്യ ദിവസം തന്നെ അത് വീഴാതെ നടക്കില്ല. 10,000 തവണ വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും. പക്ഷെ അതൊരിക്കലും സ്വയം പറയില്ല, എനിക്ക് നടക്കാൻ കോൺഫിഡൻസ് ഇല്ല. അത് ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രം, വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അതൊടുവിൽ നടക്കാൻ പഠിക്കുന്നത്. വളർന്നു വരുമ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നിരസിക്കപ്പെടുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം, പരിഹസിക്കപ്പെടുമോ എന്ന ഭയം, താരതമ്യം ചെയ്യപ്പെടുമോ എന്ന ഭയം. ഈ ഭയമാണ് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. മറ്റൊരു വലിയ പ്രശ്നം താരതമ്യമാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് മനുഷ്യർ മറ്റുള്ളവരെ ഹൈലൈറ്റ് വീഡിയോയും സ്വന്തം ജീവിതത്തിന്റെ പിന്നാമ്പുറവും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. 10 വർഷമായി ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ സ്വന്തം 1-ാം ദിവസത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നു. അത് തീർത്തും അന്യായമായ താരതമ്യമാണ്. ഒരു മരത്തിന്റെ നിഴൽ കണ്ടിട്ട് വിത്തിനെ പരിഹസിക്കുന്നത് പോലെയാണ് അത്. വിത്തിന് സമയം കൊടുത്താൽ അത് വളരും. മനുഷ്യർക്കും അതുപോലെ തന്നെയാണ്. ആത്മവിശ്വാസം വളരാൻ സമയം വേണം. അത് വേഗത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ഒരു രഹസ്യ സൂത്രവാക്യവുമില്ല. പക്ഷെ ചില ലളിതമായ വഴികളുണ്ട്. ആദ്യം മോശമായി തുടങ്ങാൻ തയ്യാറാവണം. ആദ്യ വീഡിയോ മോശമായിരിക്കാം. ആദ്യ പ്രസംഗം പരാജയപ്പെട്ടേക്കാം. ആദ്യ ശ്രമം വിചാരിച്ചതുപോലെ നടക്കാതിരിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം മോശമായി തുടങ്ങുന്നവർക്ക് മാത്രമാണ് മികച്ചവരായി മാറാൻ കഴിയുക. 2-ാമതായി ആവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിലെ എല്ലാ കഴിവുകളും റെപ്പറ്റീഷനിലൂടെ വളരുന്നതാണ്. ഒരു പിയാനിസ്റ്റ് പിയാനോ വായിക്കാൻ പഠിച്ചത് 1,000 തവണ കീകൾ അമർത്തിയതിലൂടെയാണ്. ഒരു ക്രിക്കറ്റർ മികച്ച ബാറ്റ്സ്മാൻ ആയത് 100,000 പന്തുകൾ നേരിട്ടതിലൂടെയാണ്. ഒരു മികച്ച വാഗ്മി നന്നായി സംസാരിക്കാൻ പഠിച്ചത് 100,000 വേദികളിൽ സംസാരിച്ചതിലൂടെയാണ്. അനുഭവത്തിന് പകരം മറ്റൊന്നുമില്ല. 3-ാമതായി ഫലങ്ങളെക്കാൾ ശ്രമങ്ങളെ വിലമതിക്കണം. നമ്മൾ പലപ്പോഴും വിജയത്തെ മാത്രമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ടത് ശ്രമങ്ങളാണ്. കാരണം വിജയം എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ ശ്രമം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു ദിവസം ജയിച്ചില്ലെങ്കിൽ പോലും ശ്രമിച്ചുവെന്നത് തന്നെ ഒരു നേട്ടമാണ്. 4-ാമതായി ചെറിയ വിജയങ്ങളെ തിരിച്ചറിയണം. ജീവിതം വലിയ വിജയങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതല്ല. ആദ്യമായി ഒരു സ്റ്റേജിൽ കയറിയത്, ആദ്യമായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത്, ആദ്യമായി ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞത്, ആദ്യമായി ഒരു പേടിയെ നേരിട്ടത്, ഇവയെല്ലാം ചെറിയ വിജയങ്ങളാണ്. ഈ ചെറിയ വിജയങ്ങളാണ് പിന്നീട് വലിയ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാകുന്നത്.

ശാസ്ത്രവും ഇതേ കാര്യം പറയുന്നു. ഒരു ചെറിയ നേട്ടം കൈവരിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപ്പമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. ഇത് വീണ്ടും ശ്രമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ചെറിയ വിജയവും അടുത്ത വലിയ വിജയത്തിലേക്കുള്ള പടിയായി മാറുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചെറിയ മുന്നേറ്റങ്ങൾ പോലും അവഗണിക്കരുത് എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയാണ്. ഒരു മികച്ച പൈലറ്റിനും ചിലപ്പോൾ ഭയമുണ്ടാകും, ഒരു മികച്ച ഡോക്ടർക്കും ഉത്കണ്ഠയുണ്ടാകും, ഒരു മികച്ച കലാകാരനും സംശയങ്ങളുണ്ടാകും. പക്ഷെ അവർ ആ ഭയത്തെ മറികടന്ന് പ്രവർത്തിക്കുന്നു. അതാണ് ആത്മവിശ്വാസം. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ ആത്മവിശ്വാസികളായ മനുഷ്യരും ഒരു കാലത്ത് ആത്മവിശ്വാസമില്ലാത്തവരായിരുന്നു. വ്യത്യാസം ഒന്നു മാത്രം, അവർ പേടിച്ചിട്ടും തുടങ്ങി, തെറ്റിച്ചിട്ടും തുടർന്നു, വീണിട്ടും എഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇന്ന് അവർ ആത്മവിശ്വാസികളായി കാണപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലും തയ്യാറായി തോന്നുന്ന ഒരു ദിവസം വരില്ല, ഇനി ഞാൻ പൂർണ്ണമായി റെഡിയാണ് എന്ന് തോന്നുന്ന നിമിഷവും ഉണ്ടാവില്ല. തുടങ്ങുന്നവരാണ് വളരുന്നത്, ശ്രമിക്കുന്നവരാണ് പഠിക്കുന്നത്, തുടരുന്നവരാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസം കിട്ടാൻ കാത്തിരിക്കരുത്, പകരം ആദ്യ ചുവട് വയ്ക്കുക. കാരണം ആത്മവിശ്വാസം വഴിയുടെ തുടക്കത്തിൽ ലഭിക്കുന്ന സമ്മാനമല്ല, വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന സമ്പത്താണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ടു ബി എ ജഡ്ജ്, ഫിയർ നോട്ട്. ഒരു വിധികർത്താവാകാൻ ഭയം പാടില്ല. ഈ വരികൾ കേവലം കോടതി മുറികളിലെ ജഡ്ജിമാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടി വരുന്ന ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ്. വിവേകപൂർണമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ മനസ്സ് ഭയത്തിൽ നിന്ന് മുക്തമായിരിക്കണം. നീതി നടപ്പിലാക്കുന്നിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം, ജനപ്രീതി നഷ്ടപ്പെടുമോ എന്ന ഭയം, അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം ഒരു വ്യക്തിയുടെ വിധി നിർണയത്തെ സ്വാധീനിക്കുന്നു. ഭയമുള്ളിടത്ത് സത്യം മറയ്ക്കപ്പെടുന്നു. പക്ഷപാതമില്ലാത്ത ഒരു മനസ്സിന് മാത്രമേ സത്യത്തിന്റെ വെളിച്ചം കാണാൻ കഴിയൂ. ഭയരഹിതമായി നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് തന്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ സാധിക്കുന്നത്. വിധി പറയുക എന്നത് ഒരു അധികാരമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ വിലയിരുത്തുമ്പോഴോ ഒരു പിതാവ് കുടുംബത്തിൽ തീരുമാനമെടുക്കുമ്പോഴോ അവിടെ ധീരത ആവശ്യമാണ്. ചുറ്റുമുള്ളവർ എന്തു പറയും എന്നതിനേക്കാൾ ഏതാണ് ശരി എന്നതിനായിരിക്കണം മുൻതൂക്കം. ലോകം മുഴുവൻ എതിർത്താലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ കാണിക്കുന്ന ആർജവമാണ് ഒരു മികച്ച വിധികർത്താവിന്റെ ലക്ഷണം. മറ്റുള്ളവരെ വിധിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് സ്വന്തം പ്രവൃത്തികളെ ഭയമില്ലാതെ വിലയിരുത്തുക എന്നത്. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ വലിയ ധീരത വേണം. ആത്മപരിശോധന നടത്തുമ്പോൾ നാം നമ്മളോട് തന്നെ സത്യസന്ധരാകണം. ഭയം കാരണം സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുന്നത് നീതിയല്ല. സ്വയം തിരുത്താൻ തയ്യാറാകുന്നവനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ജഡ്ജി. നീതി എന്നത് നിയമപുസ്തകങ്ങളിലെ വാക്കുകളല്ല, അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്നവർക്ക് മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. ഭയം മനുഷ്യനെ തളർത്തുന്നു, എന്നാൽ സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു. നിശബ്ദത പാലിക്കുന്നത് സുരക്ഷിതമാണെന്ന് തോന്നാമെങ്കിലും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നിടത്താണ് ഒരാൾ യഥാർത്ഥ വിധികർത്താവാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ഓരോരോ വിധി നിർണയങ്ങളാണ്. അവിടെ ഭയം നമ്മുടെ കൈകളെ തളർത്താതിരിക്കട്ടെ. സത്യസന്ധതയെ കവചമാക്കിയും ധീരതയെ വാളാക്കിയും മുന്നോട്ട് നീങ്ങുക. ഓർക്കുക, ഭയമില്ലാത്തവന് മാത്രമേ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയൂ. ആ ധീരതയാണ് ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: ആന്റണി, എങ്ങി വരൂ.
2: ആരെ വിളിക്കുന്ന കേട്ടില്ലേ? വേഗം ചേടാ.
1: ഇന്നലെ വിവാഹ വാർഷികമായിരുന്നില്ലേ? ഒരു സമ്മാനമുണ്ട്. ആന്റണിയുടെയും കൂട്ടുകാരുടെയും റിലീസിംഗ് ഓർഡർ ആയിട്ടുണ്ട്. ഓഫീസ് നടപടികൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാം. മൂന്നാല് ദിവസത്തിനകം എല്ലാ നടപടികളും ഞാൻ പൂർത്തിയാക്കി തരും.
3: എന്താ ആന്റണി, നിനക്ക് സന്തോഷം തോന്നില്ലേ?
1: ഭാര്യയും മകളെയും കാണാൻ നിനക്ക് ആശയില്ലേ? എന്ത് സ്വഭാവമാണിത്? വിവാഹ വാർഷികത്തിന് നിരാഹാരം കിടക്കുന്നു, മകളെ ഓർത്ത് വേവലാതിപ്പെടുന്നു, അവരെ കാണാൻ ആശയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം?
4: ഒന്നും മറക്കാതിരിക്കാൻ, ഉള്ളിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. എന്റെ കഥ സാറിന് അറിയില്ല, ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം.
1: പറയൂ.
4: ഇന്നല്ല, പിന്നീട് ഒരിക്കൽ. എവിടുന്ന് പോയാലും ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. എന്റെ സുജയുടെ ജീവന്റെ വില, എന്റെ മോളുടെ ജീവന്റെ വില, പിന്നെ തകർത്തെറിഞ്ഞ മറ്റു പല ജീവിതങ്ങളുടെയും വില, അങ്ങനെ ഒരുപാട് കണക്കുകൾ.
1: ആന്റണി,
5: ഹരിദാസ്, നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കണടാ.
6: കാക്കവേഷെങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റൂ?
5: ഓഡീസറിനായ നിനക്ക് ഈ കാക്കി കുപ്പായം ഉണ്ടെങ്കിലല്ലേ അരി വാങ്ങിക്കാൻ പറ്റൂ. അറിയോ,
7: ഓർക്കുന്നില്ല.
5: ഇവനാണ് ഹരിദാസ്.
6: ഹലോ.
5: പഠിക്കുന്ന കാലത്ത് എന്റെ താമസം, ഭക്ഷണം, സിനിമ ഒക്കെ എവന്റെ ചെലവിലായിരുന്നു. ISO IPS കിട്ടിയിട്ട് IAS വേണ്ടെന്ന് വെച്ച മണ്ടൻ. ഇപ്പൊ IPS കളഞ്ഞിട്ട് തേയിലയോ കാപ്പിയോ ഉള്ളിയോ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്നു.
7: പറയാറുണ്ട്, കുടിക്കാൻ ചായയോ കാപ്പിയോ
5: എന്തും ആയിരിക്കും. ആ, എത്ര കാലമായിടാ കണ്ടിട്ട്. നീ അങ്ങ് താടിച്ചു കൊഴുത്തു, നരച്ചു തുടങ്ങി.
6: മൂന്ന് കുട്ടികളുടെ തന്തയിലിടാ.
5: മൂന്ന് പേരുണ്ട്?
6: മൂന്ന് പെൺകുട്ടികൾ.
5: ആ, ചുമ്മാതല്ല നീ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ മക്കൾക്ക് വേണ്ടി സംഭാവിച്ചു വെക്കേണ്ട കാര്യമില്ല. മക്കളില്ല, അത്ര. പലപ്പോഴും ഞാൻ ആലോചിക്കും നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. തിരക്കിനിടയിൽ പിന്നീട് അതങ്ങ് വിടും. കേട്ടോരമണി, പണ്ട് ഇവനിവിടെ ASP ആയിരുന്ന കാലത്ത് ഈ ടൗൺ ക്രിമിനൽസിന്റെ കൂത്തരങ്ങായിരുന്നു. എന്നും പ്രശ്നങ്ങൾ. ഇവനാണ് ഇവിടെ ക്ലീൻ ആക്കിയത്, ആട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ പേരിൽ എൻക്വയറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ?
6: അങ്ങനെയാണല്ലോ ഞാൻ റിസൈൻ ചെയ്യുന്നത്.
5: ആ, ഏതായാലും നീ അക്ക കാണിച്ചത് മണ്ടത്ര വൈപി. ഫൂളിഷ്നസ്. ലഞ്ച് വേണം.
7: ഇപ്പൊ റെഡിയാക്കാം.
5: നിനക്ക് ഇന്ന് തന്നെ പോണോ?
6: പോണം.
5: അപ്പൊ നീ എന്നെ കാണാനും പഴയ സൗഹൃദം പുതുക്കാനും ഒന്നും വന്നതല്ല?
6: സത്യം പറഞ്ഞാ അല്ല. നീ ഇവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു എക്സ്പോർട്ടിംഗ് ലൈസൻസിന്റെ കാര്യമായിട്ട് വന്നതാണ് ഞാൻ. ടൗണിൽ വെച്ച് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ടൗൺ സ്റ്റേഷനിലെ SI കണ്ടപ്പോഴാണ് നീയാണ് കമ്മീഷൻ അറിയുന്നത്. അപ്പോ ഇത് പറയുകയും ചെയ്യാം, നിന്നെ ഒന്ന് കാണുകയും ചെയ്യാന്ന് ചോദിച്ചു.
5: എന്താ ഉണ്ടായത്?
6: വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട. ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്.
5: ഏ, ആര്?
6: പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ.
4: എന്ത് സർ?
3: വരൂ. ആന്റണി, ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചെന്ന് വിചാരിക്കുക.
4: ഞങ്ങൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ? ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടില്ല.
3: കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും.
4: ഇനി എന്ത് ജീവിതമാണ് സർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളെയും കൂടെ. സ്വർഗമായിരുന്നു, സ്വർഗം. എന്റെ മോളെയെങ്കിലും രക്ഷിച്ചതിനെ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും.
3: ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്.
4: ക്ഷമിക്കണം സർ.
3: ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ?
6: ഞങ്ങളെ മക്കളെ പോലെ കയറുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാ.
3: രാമയ്യനും?
5: അതെ.
3: ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം.
4: മറക്കാം, നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ?
8: ഈ കുപ്പായ ഊരി വെച്ച് തനിക്കൊക്കെ വേറെ വല്ല മണിക്കും പോക്കൂടെ.
6: ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ

0: അവരത്ര മണ്ടന്മാരൊന്നുമല്ല, ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും.
1: ഹരിദാസൻ ഈ വിവരം ഒന്ന് അറിയിക്കൂ.
0: എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു, അവൻ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയി.
2: നമസ്തേ മലയാളം.
3: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മളുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം ചെറിയ സഹായങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷേ ഒരു ചെറിയ സഹായത്തിന് പോലും ഒരുപാട് ദൂരം പ്രകാശിക്കാൻ കഴിയും. ഒരു പുഞ്ചിരി നൽകുന്നത്, ഒരു വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുന്നത്, വഴിയിൽ കാണുന്ന ഒരാളെ സഹായിക്കുന്നത്, ഇതെല്ലാം ചെറിയ സഹായങ്ങളാണ്. ചെറിയ സഹായങ്ങൾ ഒരു ചെറിയ വിത്ത് പോലെയാണ്. അത് വളർന്ന് ഒരു വലിയ മരമായി മാറും. ആ മരത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് തണലും ഫലങ്ങളും ലഭിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ നഗരത്തിൽ ഒരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾക്ക് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ അയാൾക്ക് റോഡ് കടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നഗരത്തിലെ ആളുകൾക്ക് അയാൾക്കൊരു ചെറിയ സഹായം പോലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി ആ വൃദ്ധനെ കണ്ടു. ആ കുട്ടി ആ വൃദ്ധന്റെ കയ്യിൽ പിടിച്ച് റോഡ് കടക്കാൻ സഹായിച്ചു. ആ വൃദ്ധന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. ആ കുട്ടിക്ക് അപ്പോൾ മനസ്സിലായി, ഒരു ചെറിയ സഹായത്തിന് ഒരുപാട് സന്തോഷം നൽകാൻ കഴിയുമെന്ന്. ആ കുട്ടിക്ക് ആ ദിവസം ഒരുപാട് സന്തോഷം നൽകി. ഈ കഥയിലെ കുട്ടിയെ പോലെ ആകണം നമ്മളും. നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം നൽകുന്നു. നമുക്ക് എങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ ദിവസം സന്തോഷകരമാക്കാൻ കഴിയും. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുക, അതും നമുക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് നൽകുക. നിങ്ങളുടെ സുഹൃത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ സമയം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ചെറിയ സഹായങ്ങൾ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ചെറിയ സഹായങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ട്? വെറുതെ ആലോചിക്കൂ, കൂടുതൽ സഹായിക്കാൻ തോന്നിയേക്കാം.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെയിതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: ചരിത്രത്തിന്റെ താളുകളിൽ സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും യുദ്ധവൈരന്മാരുടെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും മാത്രം രേഖപ്പെടുത്തുമ്പോൾ ചില ശിലകൾ അതിലൊന്നും പെടാത്ത സാധാരണ ജീവിതങ്ങളുടെ വിസ്മയകരമായ അടയാളങ്ങളായി അവശേഷിക്കാറുണ്ട്. അത്തരത്തിൽ കാലത്തെ അതിജീവിച്ച് ഇന്നും വായനക്കാരിലും കാഴ്ചക്കാരിലും ഒരേപോലെ വിസ്മയം നിറയ്ക്കുന്ന ഒന്നാണ് കൊർണേലിയ ആന്റോണിയ എന്ന റോമൻ വനിതയുടെ മാർബിൾ ശില്പം. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ എഫസസ് എന്ന പുരാതന നഗരത്തിലെ ഒരു പ്രഭുകുടുംബത്തിലാണ് അവർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചരിത്രരേഖകളോ ഡയറിക്കുറിപ്പുകളോ ഒന്നും തന്നെ ഇന്ന് അവശേഷിക്കുന്നില്ലെങ്കിലും ഈ ഒരൊറ്റ ശില്പത്തിലൂടെ അക്കാലത്തെ സ്ത്രീകളുടെ അന്തസ്സിന്റെയും മാന്യതയുടെയും ജീവിക്കുന്ന പ്രതീകമായി കൊർണേലിയ ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ വിജയഗാഥകൾക്കപ്പുറം ഒരു സാധാരണ മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യം എങ്ങനെയാണ് കലയിലൂടെ അനശ്വരമാക്കപ്പെടുന്നത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഈ ശില്പം. ഈ അതിശയകരമായ രൂപം കൊത്തിയെടുത്തത് ഏത് ശില്പിയാണെന്ന് ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ആജ്ഞാതനായ കലാകാരന്റെ കരവിരുതും ശില്പകലയുള്ള അഗാധമായ പ്രാവീണ്യവും ഈ ശില്പത്തിന്റെ ഓരോ കോണിലും പ്രകടമാണ്. കട്ടിപ്പരപ്പുള്ള ഒരു മാർബിൾ കല്ലിനെ ഇത്രയധികം ആർദ്രതയോടെയും ജീവസുറ്റതായും മാറ്റിത്തീർക്കാൻ അക്കാലത്തെ ശില്പികൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. കൊർണേലിയെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ നേർത്ത ചുളിവുകളും വസ്ത്രത്തിന്റെ മടക്കുകൾക്കിടയിലൂടെ ദൃശ്യമാവുന്ന ശരീരത്തിന്റെ സ്വാഭാവികമായ ചലനങ്ങളും അവർ നിൽക്കുന്ന ശൈലിയുമെല്ലാം ആ പഴയകാല ശില്പകലയുടെ ഔന്നത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ശില്പത്തിന്റെ വസ്ത്രധാരണ രീതിയും ഭാവങ്ങളും നോക്കിയാൽ റോമൻ കലയിലെ ചാരിത്രത്തിന്റെയും മാന്യതയുടെയും ദേവതയായ പുടിശിഷ്യ എന്ന ഭാവത്തിലാണ് ശില്പി ഇവരെ കൊത്തിവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. കേവലം ഒരു വ്യക്തിയുടെ രൂപസാദൃശ്യം പകർത്തുന്നതിനപ്പുറം ആ സമൂഹത്തിന്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഒരു കല്ലിലേക്ക് ആവാഹിക്കുകയാണ് ശില്പി ഇവിടെ ചെയ്തിരിക്കുന്നത്. തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മുഖത്തിന്റെ പകുതി മറച്ചുപിടിച്ച് അതീവ ലാളിത്യത്തോടെയും നാണത്തോടെയും നിൽക്കുന്ന കൊർണേലിയയുടെ ഭാവം അക്കാലത്തെ റോമൻ സ്ത്രീകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ജീവിതശൈലിയെയും പെരുമാറ്റ രീതികളെയും കൃത്യമായി വരച്ചു കാട്ടുന്നു. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സമൂഹം സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന മാന്യതയുടെയും വിനയത്തിന്റെയും ലളിതമായ ജീവിത രീതികളുടെയും ഒരു നേർചിത്രമാണ് ഈ ശില്പം. സ്ത്രീകളുടെ ബാഹ്യ സൌന്ദര്യത്തെക്കാൾ അവരുടെ ആന്തരികമായ ശുദ്ധിക്കും പെരുമാറ്റ മര്യാദകൾക്കുമാണ് അക്കാലത്ത് മൂല്യം കൽപ്പിച്ചിരുന്നതെന്ന് ഈ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുഖം അല്പം താഴ്ത്തി നാണത്തോടെയുള്ള ആ നിൽപ്പ് ഒരു നിശബ്ദ ആശയവിനിമയമാണ് കാഴ്ചക്കാരനുമായി നടത്തുന്നത്. വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സാംസ്കാരിക പാരമ്പര്യം ആ ഒരൊറ്റ ശില്പത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. കാലം മായ്ക്കാത്ത സൗന്ദര്യം ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂൾ പുരാവസ്തു മ്യൂസിയത്തിലെ ഏറ്റവും ആകർഷകമായ പ്രദർശന വസ്തുക്കളിലൊന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഓർമ്മകളെ ഇത്രയും ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് പുരാവസ്തുശാസ്ത്രത്തിന്റെ വലിയൊരു നേട്ടമാണ്. രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ചരിത്രം മാത്രം പറഞ്ഞുമെടുത്ത വായനക്കാർക്ക് കൊർണേലിയ ആന്റോണിയയുടെ ശില്പം പുരാതന റോമിലെ സാധാരണ ജനജീവിതത്തിലേക്കും അവരുടെ സാംസ്കാരിക മൂല്യങ്ങളിലേക്കും തുറക്കുന്ന ഒരു ജാലകമായി മാറുന്നു. പ്രകൃതിക്ഷോഭങ്ങളെയും മനുഷ്യനിർമ്മിത തകർച്ചകളെയും അതിജീവിച്ച് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ആ മാർബിൾ രൂപം നമ്മോട് പറയുന്നതൊന്നു മാത്രമാണ്: അധികാരവും സാമ്രാജ്യങ്ങളും ഒരുനാൾ മണ്ണടിഞ്ഞുപോകും. എന്നാൽ കലയിലൂടെ അനശ്വരമാക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യം കാലങ്ങൾ കഴിഞ്ഞാലും ലോകം നെഞ്ചേറ്റിക്കൊണ്ടേയിരിക്കും.
1: കൗതുകരസങ്ങൾ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കലാനികേതൻ ഫിലിംസിന്റെ ബാനറിൽ ജോയി നിർമ്മിച്ച് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അരക്കില്ല. ഛായാഗ്രഹണം, സംഭാഷണം, കഥ എന്നിവ എസ് എൽ പുരം സദാനന്ദൻ. ആർ എൻ പിള്ള ശബ്ദലേഖനവും കെ ഡി ജോർജ് ചിത്രസന്നിവേശവും എൻ മേനോൻ കലാസംവിധാനവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജനായിരുന്നു ഈണം പകർന്നത്. യേശുദാസ്, പി ബി ശ്രീനിവാസ്, ജാനകി, പി സുശീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 ഏപ്രിൽ 14 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, കോട്ടയം ചെല്ലപ്പൻ, അടൂർ ഭാസി, സുകുമാരൻ നായർ, കടുവാക്കുളം ആന്റണി, പോൾ വെങ്ങോല, നാരായണപിള്ള, മിസ് കുമാരി, രതിദേവി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. വിവാഹശേഷം മിസ് കുമാരി സിനിമയിൽ തിരിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്. മിസ് കുമാരിയുടെ ഒടുവിലത്തെ ചിത്രവുമായിരുന്നു അരക്കില്ല. 5 പാട്ടുകളായിരുന്നു അരക്കില്ലത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അരക്കില്ലം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കുവേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

ചരിത്രത്തിന്റെ താളുകളിൽ സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും യുദ്ധവൈരന്മാരുടെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും മാത്രം രേഖപ്പെടുത്തുമ്പോൾ ചില ശിലകൾ അതിലൊന്നും പെടാത്ത സാധാരണ ജീവിതങ്ങളുടെ വിസ്മയകരമായ അടയാളങ്ങളായി അവശേഷിക്കാറുണ്ട്. അത്തരത്തിൽ കാലത്തെ അതിജീവിച്ച് ഇന്നും വായനക്കാരിലും കാഴ്ചക്കാരിലും ഒരേപോലെ വിസ്മയം നിറയ്ക്കുന്ന ഒന്നാണ് കൊർണേലിയ ആന്റോണിയ എന്ന റോമൻ വനിതയുടെ മാർബിൾ ശില്പം. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ എഫസസ് എന്ന പുരാതന നഗരത്തിലെ ഒരു പ്രഭുകുടുംബത്തിലാണ് അവർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചരിത്രരേഖകളോ ഡയറിക്കുറിപ്പുകളോ ഒന്നും തന്നെ ഇന്ന് അവശേഷിക്കുന്നില്ലെങ്കിലും ഈ ഒരൊറ്റ ശില്പത്തിലൂടെ അക്കാലത്തെ സ്ത്രീകളുടെ അന്തസ്സിന്റെയും മാന്യതയുടെയും ജീവിക്കുന്ന പ്രതീകമായി കൊർണേലിയ ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ വിജയഗാഥകൾക്കപ്പുറം ഒരു സാധാരണ മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യം എങ്ങനെയാണ് കലയിലൂടെ അനശ്വരമാക്കപ്പെടുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ശില്പം. ഈ അതിശയകരമായ രൂപം കൊത്തിയെടുത്തത് ഏത് ശില്പിയാണെന്ന് ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അജ്ഞാതനായ കലാകാരന്റെ കരവിരുതും ശില്പകലയുള്ള അഗാധമായ പ്രാവീണ്യവും ഈ ശില്പത്തിന്റെ ഓരോ കോണിലും പ്രകടമാണ്. കട്ടിപ്പരപ്പുള്ള ഒരു മാർബിൾ കല്ലിനെ ഇത്രയധികം ആർദ്രതയോടെയും ജീവസുറ്റതായും മാറ്റിത്തീർക്കാൻ അക്കാലത്തെ ശില്പികൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. കൊർണേലിയെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ നേർത്ത ചുളിവുകളും വസ്ത്രത്തിന്റെ മടക്കുകൾക്കിടയിലൂടെ ദൃശ്യമാവുന്ന ശരീരത്തിന്റെ സ്വാഭാവികമായ ചലനങ്ങളും അവർ നിൽക്കുന്ന ശൈലിയുമെല്ലാം ആ പഴയകാല ശില്പകലയുടെ ഔന്നത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ശില്പത്തിന്റെ വസ്ത്രധാരണ രീതിയും ഭാവങ്ങളും നോക്കിയാൽ റോമൻ കലയിലെ ചാരിത്രത്തിന്റെയും മാന്യതയുടെയും ദേവതയായ പുടിശിഷ്യ എന്ന ഭാവത്തിലാണ് ശില്പി ഇവരെ കൊത്തിവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. കേവലം ഒരു വ്യക്തിയുടെ രൂപസാദൃശ്യം പകർത്തുന്നതിനപ്പുറം ആ സമൂഹത്തിന്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഒരു കല്ലിലേക്ക് ആവാഹിക്കുകയാണ് ശില്പി ഇവിടെ ചെയ്തിരിക്കുന്നത്. തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മുഖത്തിന്റെ പകുതി മറച്ചുപിടിച്ച് അതീവ ലാളിത്യത്തോടെയും നാണത്തോടെയും നിൽക്കുന്ന കൊർണേലിയയുടെ ഭാവം അക്കാലത്തെ റോമൻ സ്ത്രീകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ജീവിതശൈലിയെയും പെരുമാറ്റരീതികളെയും കൃത്യമായി വരച്ചു കാട്ടുന്നു. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സമൂഹം സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന മാന്യതയുടെയും വിനയത്തിന്റെയും ലളിതമായ ജീവിതരീതികളുടെയും ഒരു നേർചിത്രമാണ് ഈ ശില്പം. സ്ത്രീകളുടെ ബാഹ്യ സൌന്ദര്യത്തെക്കാൾ അവരുടെ ആന്തരികമായ ശുദ്ധിക്കും പെരുമാറ്റ മര്യാദകൾക്കുമാണ് അക്കാലത്ത് മൂല്യം കൽപ്പിച്ചിരുന്നതെന്ന് ഈ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുഖം അല്പം താഴ്ത്തി നാണത്തോടെയുള്ള ആ നിൽപ്പ് ഒരു നിശബ്ദ ആശയവിനിമയമാണ് കാഴ്ചക്കാരനുമായി നടത്തുന്നത്. വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സാംസ്കാരിക പാരമ്പര്യം ആ ഒരൊറ്റ ശില്പത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. കാലം മായ്ക്കാത്ത സൗന്ദര്യം ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD. മലയാളത്തിൽ ഇതിനെ അതിജീവിച്ച മാനസിക ആഘാത സമ്മർദ്ദ രോഗം എന്ന് വിളിക്കാം. ഭീകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആഘാതം എത്രത്തോളം നിലനിൽക്കുന്നുവെന്ന് ഈ രോഗം കാണിച്ചു തരുന്നു. ഈ രോഗം നിർണയിക്കുന്നതിന് ചില പ്രധാന മാനദണ്ഡങ്ങളുണ്ട്. PTSD രോഗനിർണയത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായതും നിർണായകവുമായ മാനദണ്ഡമാണ് ആ വ്യക്തി ആഘാതകരമായ ഒരു സംഭവവുമായി സമ്പർക്കത്തിൽ വന്നിരിക്കണം എന്നത്. ഈ ആഘാതം എന്നത് യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ ഭീഷണമായോ ഉള്ള മരണം, ഗുരുതരമായ പരിക്ക് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്നിവയിൽ ഒന്നായിരിക്കും. ഈ സമ്പർക്കം നാല് വഴികളിലൂടെ സംഭവിക്കാം. ഇതാണ് ഏറ്റവും സാധാരണമായ വഴി. ആഘാതകരമായ സംഭവത്തെ നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ അവർക്ക് PTSD വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ അപകടത്തിൽ പെടുക, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുക, പ്രകൃതി ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടാം. സംഭവം സ്വന്തം ശരീരത്തിന് ഗുരുതരമായ പരിക്കോ ജീവന് ഭീഷണിയോ ഉണ്ടാക്കിയതാകാം. സംഭവം മറ്റൊരാൾക്ക് സംഭവിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് ദൃക്സാക്ഷിയാവുക എന്നത് രണ്ടാമത്തെ മാനദണ്ഡമാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാൾക്ക് നേരെ നടന്ന അക്രമം നേരിട്ട് കാണുക അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം കൺമുന്നിൽ സംഭവിക്കുന്നത് കാണുക. ഇവിടെ ആഘാതം സംഭവിക്കുന്നത് ദൃക്സാക്ഷിയുടെ മനസ്സിലാണ്. ആ വ്യക്തിക്ക് നേരിട്ട് പരിക്കേറ്റില്ലെങ്കിൽ പോലും കണ്ട ഭീകരത അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾക്ക് ആഘാതകരമായ സംഭവം സംഭവിച്ചു എന്നറിയുന്നതും ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടും. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. യഥാർത്ഥമായതോ ഭീഷണിപ്പെടുത്തിയതോ ആയ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം അക്രമാസക്തമോ ആകസ്മികമോ ആയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു അടുത്ത സുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്നോ ഒരു കുടുംബാംഗം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നോ അറിയുന്നത്. രോഗമൂലമുള്ള മരണങ്ങളോ പ്രകൃതിപരമായ മരണങ്ങളോ സാധാരണയായി ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടാറില്ല. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ആഘാതകരമായ സംഭവത്തിന്റെ വിപരീത ഫലങ്ങളുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ തീവ്രമായി സമ്പർക്കത്തിൽ വരുന്നവർക്കാണ് ഈ മാനദണ്ഡം ബാധകമാവുന്നത്. അതായത്, ഒരു സംഭവം നേരിട്ട് അനുഭവിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് പകരം ആ സംഭവത്തിന്റെ ഭീകരമായ വിശദാംശങ്ങൾ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരുന്നവർ. ഉദാഹരണത്തിന്, മൃതദേഹങ്ങൾ ശേഖരിക്കുന്ന രക്ഷാപ്രവർത്തകർ അഥവാ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെടാം. ഇവർക്ക് ഈ ദുരന്തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഈ നാല് വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഒരു വ്യക്തി ആഘാതകരമായ സംഭവവുമായി സമ്പർക്കത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് PTSD രോഗനിർണയത്തിനുള്ള ആദ്യപടി പൂർത്തിയാകുന്നുള്ളൂ. ബാക്കിയുള്ള മാനദണ്ഡങ്ങളായേ ഓർമ്മകൾ വീണ്ടും വരുന്നുള്ളൂ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9899318168 ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്ന് പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം സിന്ധു എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ഗാനം ആവശ്യപ്പെട്ടത് കൂവളശ്ശേരിയിൽ നിന്നും ഗംഗാധരൻ, സുമതിയമ്മ, ലച്ചു എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

0: ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. മങ്കൊപ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് MSV ഈണമിട്ട ഗാനം. ചിത്രം തെമ്മാടി വേലപ്പൻ. ആലാപനം KJ യേശുദാസും സംഘവും.
1: ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. വയലാർ രാമവർമ്മ രചിച്ച് എം കെ അർജുനൻ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിലിനി വേഴാമ്പൽ എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു ജെൻസി. ഗാനം ആവശ്യപ്പെടുന്നത് കവലയൂരിൽ നിന്നും തങ്കപ്പൻ, ഗംഗാധരൻ, സുകുമാരൻ എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയെ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ. ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. രചന കാനമീജെ. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് ഉഴമലക്കൽ നിന്നും പ്രസന്നൻ, ഗോപൻ, മീനു, സുലേഖ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ഈറ്റ എന്ന ചിത്രത്തിലെ ഗാനം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസും പി മാധുരിയും. ഗാനം ആവശ്യപ്പെടുന്നു വഞ്ചൂരിൽ നിന്നും സജികുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനി ഉണർത്താം സഖേ. ഒടുവിലി ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കട്ടച്ചുകുഴിയിൽ നിന്നും കൃഷ്ണൻ, സുകുമാരൻ, ജനാർദ്ദനൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ഇ ടി ഉമ്മർ. രചന പൂച്ചൽ ഖാദർ, ആലാപനം എസ് ജാനകി. ചിത്രം ഗ്രീഷ്മജ്വാല.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ, കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. തൃഷ്ണ എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു. കാര്യവട്ടത്തു നിന്നും വിശ്വംഭരൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം തേനും വയമ്പും, ആലാപനം എസ് ജാനകി. ഗാനം ആവശ്യപ്പെടുന്നു കളർകോട് നിന്നും പുഷ്പൻ, ഭാഗ്യരാജ്, സുമ, ഗീതേശ്വരി എന്നിവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. വെൺപാലവട്ടത്ത് നിന്നും സുജ, മേരി, സ്റ്റെല്ല എന്നിവർ ആവശ്യപ്പെടുന്ന എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഓതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. കെ എസ് ചിത്രയും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ചെറിയമ്മലുടെയും, ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ഗാനം ആവശ്യപ്പെടുന്നു മഞ്ചാടിയിൽ നിന്നും സുശീല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ.

0: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഇനി ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എനിക്കത് വാങ്ങുവാൻ കഴിയുമോ? ഇല്ല തന്നെ. വേലുക്കുട്ടി മാമന് കടയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കാണുമായിരുന്നു. ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടിയെപ്പോലെ ചെന്ന് ചോദിക്കാമായിരുന്നു. കന്യാകുമാരിയിലെ കടകളിലും ഞാനത് തിരഞ്ഞു. എൻ്റെ കണ്ണിൽപ്പെടാത്തതാവും, എവിടെയെങ്കിലും കാണാതിരിക്കില്ല. സ്ലേറ്റുണ്ടല്ലോ, അപ്പം പിന്നെ സ്ലേറ്റ് പെൻസിലും കാണാതിരിക്കില്ല. ബാല്യത്തിൻ്റെ കൗതുകങ്ങളെയും ആകാംക്ഷകളെയും സമ്മോഹനമാക്കിക്കൊണ്ട് ഹൃദയത്തോട് ചേർന്ന് നിന്ന രണ്ട് ഉപകരണങ്ങൾ, സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും. നിഷ്കളങ്കതയുടെ അക്ഷരങ്ങൾ കോറാൻ ഞാൻ നിധി പോലെ സൂക്ഷിച്ചവ. നിലത്ത് വീണുടഞ്ഞു പോയാൽ ഹൃദയം തകർന്നതുപോലെയായിരുന്നു. ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ സ്ലേറ്റ് എവിടെയും വീണില്ല. മൂന്നിൽ പഠിക്കുമ്പോൾ വരമ്പിൽ നിന്നത് വയലിൽ വീണു. രണ്ട് മൂന്ന് ഞാറൊടിഞ്ഞതല്ലാതെ ഭാഗ്യം കൊണ്ട് അതിനൊന്നും പറ്റിയില്ല. കമുകറ ചിറയിൽ കൊണ്ടുപോയി നന്നായി കഴുകിയെടുത്തു. പഴയതിനേക്കാൾ തിളക്കം, കറുപ്പ് കുറച്ച് കൂടി. ഞവരപ്പച്ച കൊണ്ട് തേച്ചാലും ഇത്രയും കറുത്ത് വൃത്തിയാവില്ല തന്നെ. സ്ലേറ്റ് പെൻസിലിൽ ഒന്ന് കാണാതെ പോയി. ഞാനന്ന് എത്ര കരഞ്ഞുവെന്നറിയുമോ? അതൊന്നും മുതിർന്നവർക്ക് മനസ്സിലാവില്ല. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന് ഇപ്പോൾ ആര് പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ബാല്യകാലം, ചെറിയ ചെറിയ കാര്യങ്ങളിലെ വലിയ വലിയ ഇഷ്ടങ്ങൾ, സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും നിധിയേക്കാൾ വലുതായി കണ്ടിരുന്ന കാലം, അസാധ്യമായ തിരിച്ചുപോക്കുകൾ. എന്നാലും ഓർമ്മയുടെ സുന്ദരമായ ചപ്പുകളിൽ അതൊക്കെ എത്ര ഭദ്രമായി ഞാനിന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ മാത്രമായ ഒറ്റപ്പെടലുകളിൽ, ഞാൻ മാത്രമായ ലോകത്ത് അവ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. എഴുതി എഴുതി ചെറുതായിപ്പോയ സ്ലേറ്റ് പെൻസിലിൻ്റെ കുസൃതികൾ, എവിടെ നിന്നും കണ്ടെത്താനാവാത്ത കുസൃതികൾ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുറ്റിപ്പെൻസിൽ എന്നൊരു കൃതിയുണ്ട്, കുഞ്ഞുണ്ണി മാഷിൻ്റെ. കുട്ടിക്കാലത്തിൻ്റെ ഹൃദ്യതയിലേക്ക് കൊണ്ടുപോകുന്ന പുസ്തകം. വാക്ക് കവിതയായി പൂത്തു നിൽക്കുന്ന കടലാസുകൾ, കണ്ണിമാങ്ങയുടെ രുചിയുള്ള കവിതകൾ. ഒരു കുറ്റിപ്പെൻസിലിന് ഒരു ജീവിതം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എഴുതി എഴുതി തീരാറായാലും പുതിയൊരു പെൻസിൽ വാങ്ങിക്കിട്ടാൻ നിർവാഹമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. തീരെ നിർവാഹമില്ലെങ്കിൽ തന്നെ ആഴ്ചകൾക്ക് മുന്നേ ആവശ്യപ്പെടണം. അതും അച്ഛനോട് നേരിട്ട് പറ്റില്ല. അമ്മ വഴിയാണ് നിവേദനം നടത്തേണ്ടത്. നോക്കണം, മോന് ഒരു പുതിയ പെൻസിൽ വേണമെന്ന് പറയുന്നു. അമ്മ അങ്ങനെ മൂന്ന് നാല് ദിവസം പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ നിശബ്ദ ഭഞ്ജിക്കപ്പെടുന്നത് സമ്മതമായിട്ടായിരിക്കില്ല. അവനെന്തിനാ ഇപ്പൊ പെൻസിൽ, ഇന്നാൾ വാങ്ങിക്കൊടുത്തതല്ലേ ഉള്ളൂ. ആ ഇന്നാള് എന്ന് പറഞ്ഞാൽ ആറുമാസം മുമ്പാണ്, ഓണത്തിനും മുമ്പാണ്. എന്നിട്ടാണ് ഇന്നാളെന്ന് പറയുന്നത്. വീണ്ടും നിവേദനങ്ങൾ. ഒടുവിൽ ചിലപ്പോൾ എനിക്ക് വേണ്ടി അമ്മാച്ചനോട് പിണങ്ങും, കരയും. നിവൃത്തിയില്ലാതെ വേലിക്കുട്ടി മാമന്റെ കടയിൽ നിന്ന് മണമുള്ള പെൻസിൽ കൊണ്ടുവരും. ചുവപ്പിൽ കറുത്ത വരകളുള്ള പെൻസിൽ, HB എന്നൊക്കെ എഴുതിയിരിക്കും. ചിലതിൽ 2HB എന്നും. അതൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാതിരുന്ന കാലം. അറിയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. പെൻസിൽ കിട്ടി, അതേക്കാൾ സന്തോഷം വേറൊന്നും ഉണ്ടായിരുന്നില്ല. വർഷത്തിൽ രണ്ട് പെൻസിൽ, രണ്ടും കുറ്റി പെൻസിലുകളാവുമ്പോൾ കൊഴിഞ്ഞു തീരുന്ന രണ്ട് അധ്യയന വർഷങ്ങൾ. മൂന്നിൽ നിന്ന് നാലിലേക്കുള്ള പടികയറ്റം. പെൻസിലുകളെ സ്നേഹിച്ചിരുന്ന ഒരു കാലം. HBയും 2HBയും ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന കാലം. മൂന്നാം ക്ലാസ്സിലെ മലയാളം നോട്ട്ബുക്കിന്റെ ഒടുവിലത്തെ പേജിൽ വരച്ച വീട് കണ്ട് കൊള്ളാലോന്നിന്റെ വീട് എന്ന് ബാലചന്ദ്രൻ സാറ് പറഞ്ഞ കാലം. കുറെ കൂടി കറുപ്പുള്ള ഈ പെൻസിൽ കൊണ്ടുവേണം വരയ്ക്കാനെന്ന് പറഞ്ഞ് സമ്മാനം തന്ന കാലം. അതൊക്കെ ഓർക്കാൻ തന്നെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇന്നും മഷിപ്പേന കൊണ്ട് എഴുതാനാണ് ഇഷ്ടം. എഴുതാനുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും സുഹൃത്തുക്കൾ സമ്മാനമായി തന്നത് പേന തന്നെയാണ്. വില കൂടിയ പേനകൾ പലരും തന്നു, പക്ഷേ അവർക്കൊന്നും അറിയാത്തൊരു രഹസ്യമുണ്ട്. ഇന്നും സ്വന്തമായി പേന വാങ്ങുമ്പോൾ ട്രാവൻകൂർ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുന്നത് വില കുറഞ്ഞ മഷിപ്പേന വേണമെന്നാണ്. അമ്മ ഒരിക്കൽ ചോദിച്ചു, അച്ഛനെന്തിനാണ് വില കുറഞ്ഞ പേന ചോദിച്ചു വാങ്ങുന്നതെന്ന്. പഴയകാലം മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ടാവും. പപ്പടക്കടയിൽ ചെന്ന് പേന വാങ്ങാൻ നിൽക്കും. 3 രൂപയുടെ പേനയുണ്ട്, 75 പൈസയുടെ പേനയുമുണ്ട്. 75 പൈസയ്ക്ക് പേനയും 2 പൈസയ്ക്ക് ഫില്ലറും വാങ്ങാം. മഷി വാങ്ങണമെങ്കിൽ പിന്നെയും വേണം 5 പൈസ. അതുകൊണ്ട് ചെന്നപാടെ ചോദിക്കും, ഏറ്റവും കുറഞ്ഞ പേന എത്ര രൂപയാ? 60 പൈസയുടെ പേനയുണ്ടായിരുന്നു, ഇനി വന്നാലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ദാ ഈ പേനയുടെ നിബുണ്ടോ? ഉണ്ടെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം. പപ്പടക്കട അന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. എല്ലാം കിട്ടും. ഒരു പാവമാമനായിരുന്നു കടയുടമ. പേന വാങ്ങി കഴുകിത്തുടച്ച് നിബ് മാറ്റി മഷി നിറച്ചു തരും. എല്ലാം കൂടി 20 പൈസ. ബാക്കി 80 പൈസ വിജയശ്രീ ലാളിതന്റെ മനോഭാവത്തോടുകൂടി തിരിച്ച് വീട്ടിൽ കൊണ്ടുകൊടുക്കും. ഇന്നും അതെ, ഏറ്റവും കുറച്ച് പൈസ ചെലവഴിക്കാനുള്ള പ്രവണത. എന്ത് വാങ്ങിയാലും വലിയ വിലയുള്ളത് വാങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല. അതുതന്നെയാണ് അമ്മോ ഇപ്പോഴും. ഏറ്റവും കുറഞ്ഞ പേന, പിന്നെ അതുകൊണ്ട് എഴുതുമ്പോഴുള്ള സുഖം, അക്ഷരങ്ങൾ അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പോലെയുള്ള അനുഭവം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുറച്ചു കാലമാണ് അധ്യാപക വേഷം കിട്ടിയത്. അടിസ്ഥാനം അധ്യാപകൻ്റെതൊന്നും ആയിരുന്നില്ല. അച്ഛൻ പഠിപ്പിക്കുമോ, എനിക്കത് ചിന്തിക്കാനാവുന്നില്ലെന്ന് സിദ്ധു പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഞാനതിന് മറുപടി പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, ഇംഗ്ലീഷ് വ്യാകരണം ബ്ലാക്ക് ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതി പഠിപ്പിച്ചിരുന്ന ഒരു കാലം അച്ഛനുണ്ടായിരുന്നു. ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഭാഗവും ഭാഗധേയവുമായിരുന്ന കാലം. ചോക്കുപൊടി കൊണ്ട് നിറഞ്ഞിരുന്ന പകൽ, പേന കൊണ്ടും പെൻസിൽ കൊണ്ടും കടലാസിൽ എഴുതുന്നത് പോലെയല്ല. ബ്ലാക്ക് ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതുമ്പോൾ നല്ല അക്ഷരങ്ങൾ വീഴണമെന്നില്ല. പിന്നെ ഇംഗ്ലീഷാകുമ്പോൾ ശ്രദ്ധിക്കില്ല. മലയാളത്തിൽ നല്ല വടിവത്ത രീതിയിൽ ചോക്കുകൊണ്ട് ബോർഡിൽ എഴുതിയിരുന്നത് ഗിരീശനാണെന്ന് കേട്ടിട്ടുണ്ട്. ഗിരീശൻ മറ്റൊരു ട്യൂട്ടോറിയലിലായിരുന്നു. എന്നാലും ഗിരീശന്റെ ക്ലാസ്സുകളും ബോർഡിലെ എഴുത്തും അസൂയാവഹമായി എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഓക്കിയിട്ടു. കണക്ക് കലാപരമായി ബോർഡിലെഴുതി പഠിപ്പിച്ചത് കൃഷ്ണനാശാരിയായിരുന്നു. എഴുതി ക്രിയ ചെയ്ത് ഉത്തരമെഴുതി രണ്ടു വര വരയ്ക്കുന്നത് വരെ നോക്കിയിരുന്നു പോകും. കണക്കാണോ കൃഷ്ണനാശാരി ബോർഡിൽ എഴുതുന്നത് അതോ ചിത്രം വരയ്ക്കുകയാണോ എന്ന് അത്ഭുതം തോന്നിപ്പോകും. അങ്ങനെ എത്ര പേർ ചോക്കും ബോർഡുമായി കഴിഞ്ഞ കാലങ്ങൾ. ചെറുപ്പവും ദാരിദ്ര്യവും പ്രണയവും അറിവും വായനയും എല്ലാം ചേർന്ന് ലഹരി പിടിപ്പിച്ചിരുന്നൊരു കാലം. ചോക്ക് പിടിക്കാൻ പക്ഷേ ഇന്ന് വിരലുകൾ മറന്നുപോയിരിക്കുന്നു. ചോക്കുകൊണ്ട് എഴുതി പഠിപ്പിക്കുന്ന അധ്യാപകർ ഇന്നുണ്ടാകുമോ അറിഞ്ഞുകൂടാ. എന്നാലും ഒരു മോഹം, പഴയ പോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തൊരു വാക്യം ബോർഡിൽ ചോക്കുകൊണ്ട് എഴുതി പഠിപ്പിക്കാൻ വെറുതെ ഒരു മോഹം. ചോക്കുകളെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലം. ഇഷ്ടം അത്രമേ.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അവൻ ബീഡി വലിക്കില്ല, സഹദേവണ്ണനെ കൊണ്ട് വലിപ്പിക്കും. എന്നിട്ട് ആ മുറി ബീഡി വാങ്ങി ചുവന്ന നിറത്തിൽ മുക്കി ചായക്കടയിലെ ഡെസ്കിൽ പത്രം നിവർത്തിയിട്ട് അതിൽ അനിശ്ചിതകാല സമരം എന്നെഴുതുന്നത് നോക്കി നിൽക്കും. അവൻ്റെ വിരലുകളിലിരുന്ന് മുറി ബീഡി പുളകം കൊള്ളുന്ന നിമിഷങ്ങൾ. ബ്രാഞ്ച് കമ്മിറ്റിയുടെ പോസ്റ്ററുകൾ പലതും അവനാണ് എഴുതിയത്. മുറി ബീഡിയെ ബ്രഷാക്കുന്ന കലാവിദ്യ അവൻ എവിടെ നിന്നാണ് അഭ്യസിച്ചത്? പച്ച എന്ന ഗ്രാമത്തിൽ രവിസാർ പഠിപ്പിച്ച വിദ്യയാണത്രേ വർത്തമാന പത്രത്തിൽ കടും നിറം കൊണ്ടെഴുതുന്ന പരിപാടി. കയ്യക്ഷരം കൊള്ളാവുന്നതുകൊണ്ട് മുറി ബീഡി നിറത്തിൽ മുക്കി എഴുതാൻ രവിസാർ പ്രേരിപ്പിച്ചതാണ്. തീവ്ര പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി എഴുതി എഴുതി തെളിഞ്ഞതാണ്. പോസ്റ്റർ എഴുതിക്കഴിഞ്ഞാലുടൻ സഹദേവണ്ണന്റെ വകയായ ചായ അവന്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര കടുപ്പത്തിൽ ചായ കൊടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും സഹദേവണ്ണൻ കേൾക്കില്ല. അവനെ ഇങ്ങനെ ചായ കുടിപ്പിച്ച് ശീലിപ്പിച്ചതും അണ്ണനാണ്. മുറിബീഡ് ബ്രഷും നിറങ്ങളും ഉപേക്ഷിച്ച് അവൻ കച്ചവടം ചെയ്യാൻ പോയി, ആശുപത്രി തുടങ്ങി. ആർക്കൊക്കെയോ വേണ്ടി കൂലിയെഴുത്തും തുടങ്ങിയെന്ന് കേൾവി. കണ്ടിരുന്നെങ്കിൽ പറയാമായിരുന്നു ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്. ബീഡിക്കുറ്റി കൊണ്ട് അക്ഷരങ്ങളെ നിറം പിടിപ്പിച്ചവനെ, സൗഹൃദത്തിന്റെ ചില്ലകളിൽ നിന്നിറങ്ങി നീ ഏത് മുറിക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയിരിക്കുന്നു? ഒരിക്കൽ കൂടി കാണുവാനാകുമോ നിന്റെ വിരൽ തുമ്പിൽ ഒരു ബീഡിക്കുറ്റിയുടെ മാന്ത്രിക ചലനങ്ങൾ? കാരണം ആ മാന്ത്രികത മറക്കാനാകാത്ത ആ കലാവിദ്യ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

വർണ്ണങ്ങൾ വിനയാൻ ശിവനുണ്ടായിരുന്ന വൈഭവം വേറെങ്ങും ഞാൻ കണ്ടിട്ടില്ല തന്നെ. നീലിമയുടെ മൂലയിലിരുന്ന് പാർട്ടി ബോർഡുകൾ ശിവൻ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രഷ് അവനെയും കൊണ്ട് ഒഴുകി നടക്കുന്നതുപോലെ ചരിഞ്ഞും ചാഞ്ഞും ബ്രഷ് നീങ്ങും. അക്ഷരങ്ങൾ ചരിവും കോണുമില്ലാതെ വടിവത്തു നിൽക്കും. ഒട്ടും മോശമില്ലാതെ സുനിലും അപ്പുറത്തുനിന്ന് എഴുതുന്നുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ചുവരുകളെയും ബാനറുകളെയും ബോർഡുകളെയും ഫ്ലക്സ് സ്വപ്നം കണ്ടിട്ട് പോലുമില്ലാത്ത കാലത്ത് വർണ്ണശബളമാക്കിയവർ ജഗദീശനും ഗണേഷ് മിത്രയും സാം കണ്ണമ്പള്ളിയും സുനിൽ നീലിമയും ശിവനും വാവയും ആർട്ടിസ്റ്റ് മണിയും എങ്ങനെ മറക്കാനാണ് അവരെ? അവർക്ക് വേണ്ടി കാത്തുനിന്ന അക്ഷരങ്ങൾ, അവർക്ക് വേണ്ടി ക്യൂ നിന്ന വരകൾ, വർണ്ണങ്ങൾ, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

പണ്ടെങ്ങോ സാഹിത്യവാരഫലത്തിൽ എം കൃഷ്ണൻ നായർ പറഞ്ഞതാണ്, പേന കൊണ്ടും പെൻസിലുകൊണ്ടും കവിതകൾ എഴുതുന്നവരാണ് കൂടുതലും. എന്നാൽ പിക്കാസു കൊണ്ട് കവിത എഴുതുന്നവരുമുണ്ട്. കവിതയ്ക്ക് ആവശ്യമായ ഒരു മൃദുഭാവത്തെക്കുറിച്ചാണ് നിരൂപകൻ പറഞ്ഞത്. എഴുതുക എന്നത് അല്ലെങ്കിലും ഒരു ദൃഢകൃത്യമല്ലോ. ഏറ്റവും സഹൃദയത്വം നിറഞ്ഞ ഒരു കൃത്യമെന്നേ അതിനെ പറയാനാവൂ. അഴകലകൾ ചുരുളുവിരിഞ്ഞൊഴുകി വരും കവനകലെ എന്നെഴുതണമെങ്കിൽ ഹാർഡാവാൻ പറ്റില്ല തന്നെ. ചങ്ങമ്പുഴ പേന കൊണ്ടായിരിക്കുമോ എഴുതിയത്? മഴവിൽ കൊടിയുടെ മുനുമൊക്കി അഴകിനെ എന്നെ മറന്നു ഞാൻ എന്നെഴുതിയ കവി അങ്ങനെ തന്നെയായിരിക്കും എഴുതിയത്. തൂവൽ തുമ്പ് മഷിയിൽ മുക്കി എഴുതിയ കാലം, മധുരമായി വാക്കുകൾ അടർന്നു വീണ കാലം, മുല്ലമൊട്ടുകൊണ്ട് പണ്ടോടിൻ പുറത്തെഴുതി കളിക്കാമെന്ന് ഭൂതത്തെക്കൊണ്ട് ഇടശ്ശേരി പറയിക്കുന്നു. എന്തൊരെഴുത്തായിരിക്കും അത്? മഴവിൽ കൊടിയുടെ മുനുമൊക്കി എഴുതിയ കവി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് തേൻമുക്കി ഹൃദയത്തിൽ എഴുതി തന്ന കവി. പ്രണയത്തിന്റെ മഷി കൊണ്ട് മനസ്സാകെ നിറച്ചെഴുതിയ കവി. വിപ്ലവത്തിന്റെ മിന്നൽ കൊടി മുറിച്ച് ജനതതികളുടെ കരളുകളിൽ അഭിവാദ്യങ്ങൾ എഴുതിയ കവി. മഷിയുണങ്ങാത്ത പൊൻപേന കൊണ്ട് വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിലെ അന്യൂനമായ ഹൃദയാഭിലാഷങ്ങളെ പകർന്നു തന്ന കവി. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എഴുത്ത് എന്നിൽ നിന്ന് എവിടെ മാറി നിൽക്കുന്നു? വിരലുകളിൽ നിന്നുതിരുന്നില്ല അക്ഷരങ്ങൾ, പകരം വിരലുകൾ പതിയുന്നതക്ഷരങ്ങളിൽ. എഴുതിയിട്ട് എത്ര കാലമായി? പെൻസിലും പേനയും ചോക്കുമെല്ലാം എത്ര ദൂരെയായിരിക്കുന്നു? മൊബൈലിൻ്റെ ചതുരങ്ങളിൽ തെളിയുന്ന അക്ഷരങ്ങളിൽ രണ്ട് വിരലുകൾ കൊണ്ട് ഞാൻ പതിപ്പിച്ചെടുക്കുന്ന വാക്കുകൾ, വരികൾ, ഇപ്പം അതുമില്ല. പറഞ്ഞാൽ മതി മൊബൈൽ വാക്കുകൾ വിരിയിച്ചു തരുന്നു. വാക്കുകൾ വാചകങ്ങളിൽ പൂത്തു നിൽക്കുന്നു. ചിലപ്പോൾ തോന്നും പരിമളമില്ലാത്ത വാക്കുകളെന്ന്. വേണ്ട, അങ്ങനെ ഒരു മുൻവിധി വേണ്ട. തൂവൽ കൊണ്ടെഴുതിയാലേ കവിതയാകൂ എന്ന് കരുതണ്ട. പേന കൊണ്ടെഴുതിയാലേ കവിതയാകൂ എന്നും കരുതണ്ട. ഇല്ലേ അമ്മോ, ഞാൻ മുൻവിധി വയ്ക്കുന്നില്ല. ഡിജിറ്റലായി എഴുതിയാലും അതും കഥ തന്നെ, കവിത തന്നെ. അതെല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. ഒരു സ്റ്റേജിലേക്ക് കയറി ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ അവർ അനായാസം സംസാരിക്കും. ഒരു ക്യാമറ ഓൺ ചെയ്താൽ മുഖത്ത് യാതൊരു പരിഭ്രമവും ഇല്ലാതെ അവർ ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കും. ഒരു മീറ്റിംഗിൽ എല്ലാവരും മിണ്ടാതിരിക്കുന്ന സമയത്ത് അവർ ആത്മവിശ്വാസത്തോടെ അഭിപ്രായം പറയും. അത്തരം ആളുകളെ കാണുമ്പോൾ പലരും പറയുന്നൊരു വാചകമുണ്ട്, അവന് ജനിച്ചപ്പോഴേ കോൺഫിഡൻസ് കിട്ടിയതാണ്. പക്ഷേ അത് സത്യമാണോ? ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം അതിന് നടക്കാനറിയില്ല, സംസാരിക്കാനറിയില്ല, സ്വന്തം പേര് പോലും അറിയില്ല. അപ്പോൾ ആത്മവിശ്വാസം മാത്രം ജന്മന കിട്ടുമോ? യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒരനുഗ്രഹമല്ല, അത് ജീവിതം മുഴുവൻ പരിശീലനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും പണിതുയർത്തേണ്ട ഒരു കഴിവാണ്. ഒരു വീട് പണിയുന്നത് പോലെയാണ് ആത്മവിശ്വാസവും. ഒരൊറ്റ ദിവസം കൊണ്ട് അതുണ്ടാകില്ല. ഓരോ ഇഷ്ടികയും ചേർത്ത് മതിൽ ഉയർത്തുന്നത് പോലെ ഓരോ ചെറിയ അനുഭവങ്ങളും ചേർന്നാണ് ആത്മവിശ്വാസം രൂപപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഫലമാണ് കാണുന്നത്, എന്നാൽ അതിന്റെ പിന്നിലെ യാത്ര കാണുന്നില്ല. ഒരു ഗായകൻ മനോഹരമായി പാടുന്നത് കേൾക്കുമ്പോൾ അയാൾ പാടിയ ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ പരിശീലനം നമ്മൾ കാണുന്നില്ല. ഒരു കായിക താരം വിജയ കപ്പ് ഉയർത്തുമ്പോൾ അവനനുഭവിച്ച തോൽവികളുടെ ചരിത്രം നമ്മൾ മറക്കുന്നു. ഒരു പ്രഭാഷകൻ സ്റ്റേജിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ ഒരു കാലത്ത് വിറയുന്ന ശബ്ദത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്ന അവന്റെ ആദ്യ ദിവസങ്ങൾ നമ്മൾ കാണുന്നില്ല. ജീവിതത്തിന്റെ വലിയൊരു സത്യമാണിത്. മനുഷ്യർ വിജയത്തെ ആഘോഷിക്കും, പക്ഷേ വിജയത്തിന് പിന്നിലെ പോരാട്ടം അധികം ആരും ശ്രദ്ധിക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരാളുടെ ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് പിന്നിൽ ചിലപ്പോൾ മണിക്കൂറുകളുടെ അധ്വാനമുണ്ടാകും. പലതവണ തെറ്റിച്ചും വീണ്ടും വീണ്ടും ശ്രമിച്ചുമാണ് ആ ഒരു മിനിറ്റ് പിറക്കുന്നത്. എന്നാൽ കാണുന്നവർക്ക് അത് വെറും 60 സെക്കൻഡാണ്. ജീവിതത്തിലെ മിക്ക ആത്മവിശ്വാസങ്ങളുടെയും കഥ ഇതുതന്നെയാണ്. നമ്മൾ കാണുന്നത് ഫലമാണ്, കാണാത്തത് പരിശീലനമാണ്. പലർക്കും ആത്മവിശ്വാസം ഇല്ലാതാകുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ശ്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്.

നമ്മുടെ സമൂഹം പരാജയത്തെ ഭയക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൾ വരരുത്, എല്ലാവരും പ്രശംസിക്കണം, ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കണം എന്നൊരു സമ്മർദ്ദം ബാല്യകാലം മുതൽ മനുഷ്യരിൽ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം മനസ്സിലുയരുന്ന ചോദ്യം, ഞാൻ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? ഈ ഒരു ചോദ്യം എത്രയോ സ്വപ്നങ്ങളെ വഴിമധ്യേ കൊന്നൊടുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആളുകൾ നമ്മളെക്കുറിച്ച് ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ തിരക്കിലാണ്. പക്ഷെ നമ്മുടെ മനസ്സ് മാത്രം എല്ലാവരും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുന്നു. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് ഓർക്കുക. ആദ്യ ദിവസം തന്നെ അത് വീഴാതെ നടക്കില്ല. 10,000 തവണ വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും. പക്ഷെ അതൊരിക്കലും സ്വയം പറയില്ല, എനിക്ക് നടക്കാൻ കോൺഫിഡൻസ് ഇല്ല. അത് ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രം, വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അതൊടുവിൽ നടക്കാൻ പഠിക്കുന്നത്. വളർന്നു വരുമ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നിരസിക്കപ്പെടുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം, പരിഹസിക്കപ്പെടുമോ എന്ന ഭയം, താരതമ്യം ചെയ്യപ്പെടുമോ എന്ന ഭയം. ഈ ഭയമാണ് ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. മറ്റൊരു വലിയ പ്രശ്നം താരതമ്യമാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് മനുഷ്യർ മറ്റുള്ളവരെ ഹൈലൈറ്റ് വീഡിയോയും സ്വന്തം ജീവിതത്തിന്റെ പിന്നാമ്പുറവും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. 10 വർഷമായി ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ സ്വന്തം 1-ാം ദിവസത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നു. അത് തീർത്തും അന്യായമായ താരതമ്യമാണ്. ഒരു മരത്തിന്റെ നിഴൽ കണ്ടിട്ട് വിത്തിനെ പരിഹസിക്കുന്നത് പോലെയാണ് അത്. വിത്തിന് സമയം കൊടുത്താൽ അത് വളരും. മനുഷ്യർക്കും അതുപോലെ തന്നെയാണ്. ആത്മവിശ്വാസം വളരാൻ സമയം വേണം. അത് വേഗത്തിൽ വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ഒരു രഹസ്യ സൂത്രവാക്യവുമില്ല. പക്ഷെ ചില ലളിതമായ വഴികളുണ്ട്. ആദ്യം മോശമായി തുടങ്ങാൻ തയ്യാറാവണം. ആദ്യ വീഡിയോ മോശമായിരിക്കാം. ആദ്യ പ്രസംഗം പരാജയപ്പെട്ടേക്കാം. ആദ്യ ശ്രമം വിചാരിച്ചതുപോലെ നടക്കാതിരിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം മോശമായി തുടങ്ങുന്നവർക്ക് മാത്രമാണ് മികച്ചവരായി മാറാൻ കഴിയുക. 2-ാമതായി ആവർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിലെ എല്ലാ കഴിവുകളും റെപ്പറ്റീഷനിലൂടെ വളരുന്നതാണ്. ഒരു പിയാനിസ്റ്റ് പിയാനോ വായിക്കാൻ പഠിച്ചത് 1,000,000 തവണ കീകൾ അമർത്തിയതിലൂടെയാണ്. ഒരു ക്രിക്കറ്റർ മികച്ച ബാറ്റ്സ്മാൻ ആയത് 100,000,000 പന്തുകൾ നേരിട്ടതിലൂടെയാണ്. ഒരു മികച്ച വാഗ്മി നന്നായി സംസാരിക്കാൻ പഠിച്ചത് 100,000,000 വേദികളിൽ സംസാരിച്ചതിലൂടെയാണ്. അനുഭവത്തിന് പകരം മറ്റൊന്നുമില്ല. 3-ാമതായി ഫലങ്ങളെക്കാൾ ശ്രമങ്ങളെ വിലമതിക്കണം. നമ്മൾ പലപ്പോഴും വിജയത്തെ മാത്രമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ടത് ശ്രമങ്ങളാണ്. കാരണം വിജയം എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ ശ്രമം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു ദിവസം ജയിച്ചില്ലെങ്കിൽ പോലും ശ്രമിച്ചുവെന്നത് തന്നെ ഒരു നേട്ടമാണ്. 4-ാമതായി ചെറിയ വിജയങ്ങളെ തിരിച്ചറിയണം. ജീവിതം വലിയ വിജയങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതല്ല. ആദ്യമായി ഒരു സ്റ്റേജിൽ കയറിയത്, ആദ്യമായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത്, ആദ്യമായി ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞത്, ആദ്യമായി ഒരു പേടിയെ നേരിട്ടത്, ഇവയെല്ലാം ചെറിയ വിജയങ്ങളാണ്. ഈ ചെറിയ വിജയങ്ങളാണ് പിന്നീട് വലിയ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ്.

ശാസ്ത്രവും ഇതേ കാര്യം പറയുന്നു. ഒരു ചെറിയ നേട്ടം കൈവരിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഡോപമീൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. ഇത് വീണ്ടും ശ്രമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ചെറിയ വിജയവും അടുത്ത വലിയ വിജയത്തിലേക്കുള്ള പടിയായി മാറുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചെറിയ മുന്നേറ്റങ്ങൾ പോലും അവഗണിക്കരുത് എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ടു പോകാൻ കഴിയുന്ന അവസ്ഥയാണ്. ഒരു മികച്ച പൈലറ്റിനും ചിലപ്പോൾ ഭയമുണ്ടാകും, ഒരു മികച്ച ഡോക്ടർക്കും ഉത്കണ്ഠയുണ്ടാകും, ഒരു മികച്ച കലാകാരനും സംശയങ്ങളുണ്ടാകും. പക്ഷെ അവർ ആ ഭയത്തെ മറികടന്ന് പ്രവർത്തിക്കുന്നു. അതാണ് ആത്മവിശ്വാസം. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ ആത്മവിശ്വാസികളായ മനുഷ്യരും ഒരു കാലത്ത് ആത്മവിശ്വാസമില്ലാത്തവരായിരുന്നു. വ്യത്യാസം ഒന്നു മാത്രം, അവർ പേടിച്ചിട്ടും തുടങ്ങി, തെറ്റിച്ചിട്ടും തുടർന്നു, വീണിട്ടും എഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇന്ന് അവർ ആത്മവിശ്വാസികളായി കാണപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലും തയ്യാറായി തോന്നുന്ന ഒരു ദിവസം വരില്ല, ഇനി ഞാൻ പൂർണ്ണമായി റെഡിയാണ് എന്ന് തോന്നുന്ന നിമിഷവും ഉണ്ടാവില്ല. തുടങ്ങുന്നവരാണ് വളരുന്നത്, ശ്രമിക്കുന്നവരാണ് പഠിക്കുന്നത്, തുടരുന്നവരാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസം കിട്ടാൻ കാത്തിരിക്കരുത്, പകരം ആദ്യ ചുവട് വയ്ക്കുക. കാരണം ആത്മവിശ്വാസം വഴിയുടെ തുടക്കത്തിൽ ലഭിക്കുന്ന സമ്മാനമല്ല, വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന സമ്പത്താണ്. നേരം ഒരുപാടായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി T.Siddiq പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ചെറിയ രീതിയിലുള്ളത് ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിത്തും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.

0: AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണം അനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
1: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ സജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനിയമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാരു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
1: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു.

സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 10-ന്റെ ഹൃദയഭൂമികയിലൂടെയാണ്. 1806 ജൂലൈ 10 വെല്ലൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1991 ജൂലൈ 10 റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസിഡന്റായി ബോറിസ് എൽസിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂപ്പാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഓർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവല ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവല ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഓർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ ഉഴിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക്

0: മാറ്റുന്നതിന് സൗകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ADGP മാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സിനിമാ വിശേഷങ്ങൾ, ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ. ജാതിവർഗ വിവേചനങ്ങൾക്കെതിരെ സംസാരിച്ച സിനിമയാണ് പുഴു.
1: ഫസ്റ്റ് ഫോർ ടൈംസ് ഹൊറിസോണ്ടലി, ദെൻ ഫോർ ടൈംസ് വെർട്ടിക്കലി, ദെൻ അഗൈൻ ഹൊറിസോണ്ടലി. ഓക്കേ,
2: അമ്മ ലവ്സ് യു സോ മച്ച്.
0: ഹർഷാദും സുഹാസ് ഷർഫുക്കും എഴുതി റത്തീന സംവിധാനം ചെയ്ത ചിത്രമാണിത്. മമ്മൂട്ടി, പാർവതി തിരുവോത്ത്, അപ്പുണ്ണിശശി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 മെയ്യിൽ OTT പ്ലാറ്റ്ഫോമായ സോണി ലിവിലാണ് ചിത്രം റിലീസ് ചെയ്തത്.
3: ഇതൊരു ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.
4: സാറ് പിന്നെ ആരും കൊല്ലാൻ പോകുന്നില്ല. കുട്ടികളോടും ചെയ്തു കൂട്ടിയുടെ ഫലം ഭാവം അവരനുഭവിക്കുക.
5: പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായി.
6: ഏഴാന്നാൾ വന്നു, പക്ഷെ അന്ന് കഥ പറയാൻ ഒരു വിശിഷ്ട അതിഥി എത്തിയിരുന്നു. ഒരു പുഴു.
0: കുട്ടൻ എന്ന IPS ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ സഹോദരി ഭാരതിയും ഭാരതിയുടെ ഭർത്താവായ കുട്ടപ്പനുമൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രതീകങ്ങളാണ്. സ്വന്തം അച്ഛന്റെ അടിച്ചേൽപ്പിക്കലുകളിൽ ശ്വാസമുട്ടി ജീവിക്കുന്ന അപ്പു സ്വന്തം അച്ഛനായ കുട്ടന്റെ മരണത്തിനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പലതും ചെയ്യുകയും ചെയ്യുന്നു.
3: ലിഫ്റ്റിന്റെ അടുത്ത് വെച്ച് അവളെ കണ്ടിരുന്നു. മറ്റൊന്നും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിരുന്നു.
5: എന്താ കഴിച്ചു? അച്ഛന്റെ കൂടെ കളിച്ചുകൂടെ? നിനക്ക് അച്ഛോട് കളിച്ചേ.
0: മമ്മൂട്ടി അവതരിപ്പിച്ച് കുട്ടൻ അതിശക്തമായ നെഗറ്റിവിറ്റി ഉൾക്കൊള്ളുന്ന കഥാപാത്രമാണ്. സ്വന്തം സഹോദരി മറ്റൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്തത് അംഗീകരിക്കാൻ മടിച്ച് അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന കുട്ടൻ എന്ന കഥാപാത്രം ഇന്നും നമുക്ക് ചുറ്റും കാണാൻ കഴിയാവുന്ന പലരിലുമുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങളിലൂടെ സഹോദരിയോടും സഹോദരിയുടെ ഭർത്താവിനോടും കുട്ടൻ അടുക്കുന്നുമുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങളിലൂടെ സഹോദരിയോടും സഹോദരിയുടെ ഭർത്താവിനോടും കുട്ടൻ അടുക്കുന്നുമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ പലതിലും സഹോദരിയെ അംഗീകരിക്കാത്ത കുട്ടൻ ഭാരതിയെയും ഭർത്താവിനെയും കൊലപ്പെടുത്താനും മടിക്കുന്നില്ല.
3: പറഞ്ഞത് കേട്ടില്ലേ, അച്ഛനെ മുത്തച്ഛൻ അടിക്കുമായിരുന്നു. അച്ഛന് അച്ഛനെ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പക്ഷേ മിസ്സിന്റെ മുമ്പിലിരുന്നപ്പോ അച്ഛൻ എന്താ തോന്നിയെന്നറിയോ? അച്ഛൻ ഭൂമി കൊണ്ടുവന്ന് താഴോട്ട് പോയിക്കോട്ടെ.
0: എന്നാൽ മറ്റൊരു പകയുടെ ഭാഗമായി കുട്ടനും മരിക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ജാതിവെറിയെ പല പ്രതീകങ്ങളായി ചിത്രീകരിക്കാൻ സംവിധായികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കുട്ടനായുള്ള പ്രകടനങ്ങൾ ഓരോന്നും പ്രശംസനീയം തന്നെയാണ്.
5: പിന്നൊരു പ്രോബ്ലം ഉണ്ടായി, വൈറ്റിംഗ് മിസ്സിംഗ് ആയി.
3: ചെസ്സിൽ എങ്ങനെ ജയിക്കുക? ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോ നാളെ വരുമ്പോ ആ വൈറ്റ് ഇങ്ങനെ കൊണ്ടുവരണം.

കുട്ടപ്പന്റെ കഥാപാത്രം അവതരിപ്പിച്ച അപ്പുണ്ണി ശശിയും ഭാരതിയായി അഭിനയിച്ച പാർവതി തിരുവോത്തുമെല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഓരോ കഥാപാത്രങ്ങളെയും കഥയുടെ ഇതിവൃത്തം ഉൾക്കൊണ്ട് കഥയ്ക്കാവശ്യമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ കഥാകൃത്തിന് സാധിച്ചിട്ടുണ്ട്. സംവിധായിക എന്ന നിലയിൽ സിനിമ പറയാനുദ്ദേശിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ റത്തീനയ്ക്ക് സാധിച്ചു. പുഴു എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് മറ്റൊരു തരം സമ്മാനിക്കുകയാണ് ഉണ്ടായത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമുക്ക് വിജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരിക എന്നത് മറ്റുള്ളവരുടെയോ ലോകത്തിന്റെയോ കടമയല്ല, അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശാരീരികം, മാനസികം, സാമ്പത്തികം, ലൈംഗികം. ശാരീരികമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശാരീരികം. ഇത് കൂടുതലായും അനുഭവിക്കേണ്ടി വരുന്നത് 70 വയസ്സിന് മുകളിലുള്ളവരാണ്. ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വീട്ടുകാർ മനസ്സിലാക്കാതെ വരുന്നത് പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് നയിക്കുന്നു. ഒഴിവാക്കലുകളും അവഹേളനങ്ങളും അവഗണനകളുമാണ് മാനസികമായ പീഡനങ്ങളിൽ വരുന്നത്. ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രവണത പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലുമുണ്ട് എന്നതാണ് സത്യം. ഈ പറഞ്ഞ ഏതുവിധ പീഡനങ്ങൾക്ക് ഇരയായാലും അതെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നു. രക്തസമ്മർദ്ദം വർദ്ധിക്കാം, ഹൃദ്രോഗമുണ്ടാകാം, ശ്വാസമുട്ടലുണ്ടാകാം, പെപ്റ്റിക് അൾസർ ഉണ്ടാകാം. നിരന്തരം പീഡനത്തിനു വിധേയമാകുന്ന വയോജനങ്ങൾക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാകാം. നേരത്തെ തന്നെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. പീഡനങ്ങൾ നേരിടുന്ന വയോജനങ്ങളിൽ ഏറിയ പങ്കും വിഷാദരോഗത്തിന് അടിമപ്പെടുന്നതായും കണ്ടിട്ടുണ്ട്. അപൂർവമായിട്ടെങ്കിലും ആത്മഹത്യയിലേക്ക് ഇത് നീളുന്നു. മക്കളിൽ നിന്നുണ്ടാകുന്ന അവഗണനയും ശാരീരിക മാനസിക ഉപദ്രവങ്ങളുമാണ് പല മാതാപിതാക്കളെയും വല്ലാതെ ഉലച്ചു കളയുന്നത്. 2007 നിലവിൽ വന്ന രക്ഷാകർത്തൃ സംരക്ഷണ നിയമം ശ്രദ്ധേയമാണ്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ആൺമക്കൾക്കുണ്ട് എന്ന് ഈ നിയമം ഉറപ്പുവരുത്തുന്നു. 2013 ഭേദഗതി പ്രകാരം സംരക്ഷണം ലഭിക്കാത്ത രക്ഷിതാക്കൾക്ക് പരാതിപ്പെടാനുള്ള അവസരമുണ്ട്. സാമ്പത്തികമില്ലാത്ത വയോജനങ്ങൾക്ക് പ്രതിമാസം മക്കൾ സാമ്പത്തിക സഹായം ചെയ്യേണ്ടതുണ്ട് എന്ന നിയമവും നിലവിലുണ്ട്. സ്വന്തം ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനായി വയോജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഒരു വലിയ കാര്യമാണ്. വയോജനങ്ങളുടെ ആരോഗ്യം എന്നത് സാമൂഹിക ആരോഗ്യത്തിന്റെ പരിച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും അതാത് കുടുംബങ്ങളിലെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 3-4 വയോജന പാർക്കുകൾ ഉണ്ടാവേണ്ടതുണ്ട്. സൈബർ സാക്ഷരതയും വയോജനങ്ങൾക്ക് അനിവാര്യമാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ആരോഗ്യം ഓരോ വയോജനങ്ങളുടെയും അവകാശമാണ്, ഔദാര്യമല്ല.

0: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു എം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
2: സോപ്പില്ലാതെ ഇനിയുള്ള കാലം ജീവിക്കാനാകുമോ? കുളിക്കാനും തുണി അലക്കാനും മാത്രമല്ല, വൈറസിനെ നിർവീര്യമാക്കാനും സോപ്പ് കൂടിയേ തീരും. എന്നാവും മനുഷ്യൻ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത്? എന്തായാലും ഒരു 4700 വർഷത്തെ പഴക്കം സോപ്പിനുണ്ട്. അന്വേഷിച്ചു ചെന്നാൽ മെസപ്പൊട്ടോമിയൻസിൽ എത്തിച്ചേരുമെന്നാണ് ചരിത്രപാഠം. കളിമണ്ണ് കൊണ്ടുള്ള കട്ടകളിൽ നിന്നാണ് സോപ്പുകൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് മൃഗക്കൊഴുപ്പുകൾ കൊണ്ട് സോപ്പുകൾ ഉണ്ടാക്കുന്ന വിദ്യയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നത്. കൊഴുപ്പും എണ്ണയുമായിരുന്നു സോപ്പിലെ പ്രധാന ഘടകങ്ങൾ എന്നതുകൊണ്ട് മെഴുകു നിർമ്മിക്കുന്നവരായിരുന്നു സോപ്പും നിർമ്മിച്ചിരുന്നത്. സോപ്പിന്റെ വലിയ കട്ടകൾ ഉണ്ടാക്കിയ ശേഷം മുറിച്ചു വിൽക്കുമായിരുന്നു. 10ാം നൂറ്റാണ്ടായപ്പോഴേക്കും സോപ്പ് ഒരു ആഡംബര വസ്തുവായി മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പന്നർക്ക് മാത്രമായിരുന്നു സോപ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. ആദ്യത്തെ ബ്രാൻഡ് കുളിസോപ്പായി രംഗത്തെത്തിയത് ലൈഫ് ബോയ് ആണ്. 1895 യുണൈറ്റഡ് കിങ്ഡത്തിൽ ലെവർ ബ്രദേഴ്സാണ് ലൈഫ് ബോയ് സോപ്പ് ആദ്യമായി രംഗത്തിറക്കുന്നത്. ലെവർ ബ്രദേഴ്സിന്റെ കമ്പനിയാണ് യൂണിലെവർ. തുടക്കത്തിൽ ഫിനോൾ ചേർത്താണ് ലൈഫ് ബോയ് നിർമ്മിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഫിനോൾ തീരെയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന അവരുടെ പരസ്യവാചകം ഏറെ ജനകീയ ശ്രദ്ധ ആകർഷിച്ചതാണ്. 1918 ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിൽ സോപ്പ് നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഹമാം സോപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള സോപ്പ് എന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഹമാം ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റേതാണെങ്കിലും ആദ്യത്തെ അവകാശി ടാറ്റയായിരുന്നു.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: 1.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മസക്കലയിൽ ഇന്നാദ്യം കലിയുഗ് എന്ന ചിത്രത്തിന് വേണ്ടി റബേൽ ഹയാത്ത് സംഗീതം നൽകി. സയ്യിദ് ഖ്വാദ്രി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം റാബത്ത് ഫത്തേ അലി ഖാൻ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന ഇബ്രാഹിം ആഷ്ക്, ആലാപനം ശ്രേയ ഘോഷാൽ, സോനു നിഗം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി, ജാവേദ് അക്തർ രചന നിർവഹിച്ച്, ശങ്കർ മഹാദേവനാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ദിൽ ചാത്താ ഹേ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം താൽ. സംഗീതം AR റഹ്മാൻ. രചന ആനന്ദ് ബക്ഷി. ആലാപനം അനിരുദ്ധ് ശ്രീറാം, സുജാത, സോനു നിഗം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ശങ്കർ ഇഷാൻ ലോയുടെ സംഗീതത്തിൽ റാഹത്ത് ഫത്തേ അലിഖാനും മഹാലക്ഷ്മി അയ്യരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഝൂം ബരാബർ ഝൂം.

മസക്കലി ലിനി, ഹേ ജവാനി ഹേ ദിവാനി എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം ചക്രവർത്തി സംഗീതം നൽകി. അമിത് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ബെന്നി ഡയാർ.

0: മസക്കലി അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ
0: ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും നല്ല നമസ്കാരം. ശ്രോതാക്കളുമായി സംസാരിക്കാൻ, പാട്ട് കേൾക്കാൻ, പരസ്പരം സല്ലപിക്കാനുള്ള ഏറ്റവും നല്ല ഇടമാണ് പോക്കുവയിൽ. എല്ലാ ശ്രോതാക്കൾക്കും നന്നായിട്ടറിയാം, എല്ലാ ബുധനാഴ്ചയും പ്രത്യേക പോക്കുവയിലാണ്. പ്രത്യേക പോക്കുവയിലിന്റെ പ്രത്യേകത, തീർച്ചയായിട്ടും ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അതിഥി എന്ന് പറയുന്നതിനേക്കാൾ സുഹൃത്ത് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും പാട്ടുകൾ ചോദിക്കാനും കേൾക്കാനും കിട്ടുന്ന ഒരു അവസരം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എല്ലാ ആഴ്ചയും ബുധന, പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്ന് ആരാണ് പ്രത്യേക പോക്കുവെയിലിന്റെ അതിഥി എന്നുള്ളത്. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് രാവിലെയും നേരിട്ട് ഫോണിൽ ചോദിച്ചു ഇന്നാരായിരിക്കും, ഇന്നാരായിരിക്കും എന്ന്. അതൊരു സസ്പെൻസോടുകൂടി പ്രത്യേക പോക്കുവെയിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹൃദയാകർഷകമായൊരു സുഖമെന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഫോണിൽ കാത്തിരുന്ന് കാണാം എന്ന് പറയുന്നത്. ഒരുപക്ഷേ റേഡിയോയുടെ ആപ്തവാക്യം തന്നെ കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ എന്നുള്ളതാണ്. അതുപോലെ ഈ പോക്കുവെയിലും, പ്രത്യേക പോക്കുവെയിലും കാത്തിരുന്ന് കേൾക്കൂ, അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ആരെന്ന് നേരത്തെ അറിയുന്നതിനേക്കാൾ അതാത് സമയത്ത് അറിഞ്ഞ് കേൾക്കുക എന്ന് പറയുന്ന സന്തോഷമാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇന്ന് പ്രത്യേക പോക്കുവയിൽ അതിഥിയെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, ഗാനരചയിതാവ്, പ്രത്യേകിച്ച് വിദ്യാലയ ഗാനങ്ങളുടെ രചയിതാവ്, കവി, എഴുത്തുകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, എങ്ങനെ നിരവധി വിശേഷണങ്ങൾ ഹൃദയപൂർവ്വം ചേർത്ത് വെച്ച് പറയാവുന്ന ഒരു സുഹൃത്തിനെ പോലെ സ്നേഹിക്കുന്ന വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലെ നമ്മുടെ പ്രിയ സുഹൃത്തും അതിഥിയും. സാറിനെ വളരെ ഹൃദയപൂർവം പ്രത്യേക പോക്കുവയിലേക്ക് സാർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്നുണ്ട്. പോക്കുവയിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വിളിച്ച് ഫോണിൽ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. ഹലോ.
3: ഹലോ സാർ, ഞാനാണ് ഗിരിജ.
2: അപ്പൊ പിന്നെ ഇന്ന് എന്തായാലും നാട്ടുകാരനും നാട്ടുകാരിയും തമ്മിലുള്ള ഒരു സംഭാഷണമാകുമെന്നാണ് തോന്നുന്നത്. വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ് ഇന്ന് നമ്മുടെ സുഹൃത്തും അതിഥിയും. സാറിനോട് സംസാരിക്കാം കേട്ടോ.
3: ഹലോ.
4: ഹലോ
3: കൃഷ്ണൻകുട്ടി സാർ, ഞാനാണെങ്കിൽ വെള്ളനാട് കണ്ണമ്പടി എന്നാണ് വിളിക്കുന്നത്. ഗിരിജ.
4: ഓ, ഗിരിജയാണോ? കണ്ണങ്കര ഗിരിജ.
3: ആ, കണ്ണങ്കര ഗിരിജ. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, ഒന്നേ രണ്ടേ മുക്കാൽ തൊട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ആതിര പറഞ്ഞു സാറാണ്, മതിയൻ സാറാണ്. ഞാൻ പറഞ്ഞു കൊഴപ്പില്ല, ആരായാലും ഞാൻ മുമ്പേ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അവിടെ ഇരിക്കയാണ്, എന്നാ സൈലി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ?
4: ഭക്ഷണമൊക്കെ
3: കഴിഞ്ഞ സാറോ? മതിയൻ സാറോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ?
2: മുതുജൻ സാറും ഭക്ഷണം കഴിച്ചു, കൃഷ്ണൻകുട്ടി സാറും ഭക്ഷണം കഴിച്ചു.
3: ടീച്ചർ എവിടെ പോയി?
2: ബുധനാഴ്ച ടീച്ചറിനെ അകത്ത് പ്രവേശനമില്ല.
3: അത് ശരി. ആരായാലും സംസാരിക്കാൻ സന്തോഷം തന്നെ. ഫസ്റ്റ് വാള കിട്ടി.
4: സംസാരിക്കുക.
3: പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
4: കൃഷ്ണൻകുട്ടി സാറായോണ്ടാണോ വാക്ക് വരാ?
3: അല്ല അല്ല, കൂടുതലായിട്ടൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല. പറയാൻ വിശേഷങ്ങൾ അങ്ങനെ ഇല്ല. സുഖമായിട്ടിരിക്കുന്നേ. അവിടെ എല്ലാവർക്കും സുഖം തന്നെ.
4: എല്ലാവർക്കും സുഖം.
3: എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ എനിക്കെന്നൊരു പാട്ട് വേണമായിരുന്നു. ഒരാള് ഡെഡിക്കേറ്റ്, ഒരാളിനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ കാട്ടുപോത്ത നക്ഷത്രത്തില് പൂവല്ല പൂന്തളിരല്ല.
4: ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: ഇവിടെ കണ്ണമ്പള്ളിയില് രമണിക്ക്. രമണി.
4: ഓക്കെ ഓക്കെ ഓക്കെ.
3: അപ്പൊ എന്റെ കൂടെ പറഞ്ഞു ഈ പാട്ട് പഴയ പാട്ടാണ്, ചോദിക്കണോന്ന് പറഞ്ഞു. പിന്നെ കരുണാസായി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കരുണാസായി റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, കരുണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും, പ്രത്യേകിച്ച് രമണിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
4: സന്തോഷം.
3: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
4: വേറെ ഒന്നുമില്ല.
2: അവിടുത്തെ പോലെ ഇവിടെയും. അവിടുത്തെ പോലെ
4: അവിടുത്തെ പോലെ ഇവിടെയും.
2: അതിമനോഹരമായ പാട്ടാണ് കാട്ടുപോത്ത് എന്ന സിനിമയിലേതാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ പാട്ടിലേക്ക് പോവാമോ?
3: പാടട്ടാ.
2: പിന്നെ രണ്ടുപേര് പാടട്ടെ അല്ലേ സാർ?
4: രണ്ടുപേരും
2: പാടട്ടെ.
3: പൂവല്ല പൂവല്ല പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല.

0: ഇരുന്നു വന്ന
1: മധുചന്ദ്രലേഖ ീട്ടും വീണാഗായിക ഇവൾ വീണാഗായിക. ഞാനിങ്ങനെ ഏറ്റവും കൂടുതൽ കൂടെ പാടുന്നത് എന്നെക്കാൾ പാടാൻ അറിഞ്ഞൂടാത്തവരുടെ കൂടെയാണ് പാടുന്നത്. അപ്പൊ എന്തായാലും നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കോളർ എന്ന് പറയുന്നത് കണ്ണമ്പള്ളിയിൽ നിന്ന് തന്നെ ആകുമ്പോ സാറിന് ഒരു ആത്മഹർഷമുണ്ട്.
0: കണ്ണമ്പള്ളിയിലോട്ട് മാറി.
1: അപ്പൊ പാട്ടിലേക്ക് പോ.
0: ശരി ശരി. ഓക്കെ സാർ.
2: ഓക്കെ ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും ഗാനരചയിതാവും അധ്യാപകനും സർവോപരി ഒരു നല്ല സുഹൃത്തും ഗ്രാമീണനുമായ വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ്. സാറിനോട് സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കേൾക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സർ.
0: നല്ല നമസ്കാരം. ഇന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണൻകുട്ടി സാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് ആരാണ്, എന്താണ് വിശേഷം ഒന്നും ചോദിക്കുന്നില്ല, സാറിനോട് സംസാരിക്കാം.
1: ഓക്കെ, താങ്ക് യു.
2: ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് ആരായണ
2: ഏറ്റുമാനൂർ അല്ലേ?
1: അതെ അതെ,
2: കോട്ടയം.
1: ഞാൻ അവിടേക്കൊക്കെ വിളിക്കാറുണ്ട്. കോട്ടയം. രണ്ടര വർഷമായ പോലെ ആയിട്ട് ഞാൻ ഈ കരുണാ സാഹിബ്
2: പാട്ടൊക്കെ
1: ചോദിക്കാറുണ്ട്.
2: സന്തോഷം.
1: പിന്നെ സാറ് ഒരു കവിയും ഗാനരചയിതാവും ഗായകനും ഒക്കെ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
2: താങ്ക് യു.
1: പാട്ടുമൊക്കെ പാടുന്നവരും എഴുതുന്നവരും ഒക്കെ വളരെ
2: ഇഷ്ടമാണ്,
1: വളരെ ഇഷ്ടമാണ്.
2: താങ്കൾ ഒരു കലാകാരനാണ്?
1: ഞാൻ കലാകാരനല്ല, പക്ഷെ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്.
2: അല്ല, കല ആസ്വദിക്കുന്ന ആളല്ലേ?
1: അതെ അതെ.
0: 64 കലകളിൽ കല ആസ്വദിക്കുന്ന ആളും
2: കലാകാരനാണ്.
0: ഞാൻ
1: മധുര സാറ് നമ്മുടെ ആകാശവാണി കേൾക്കാറുണ്ടോ? ഉണ്ട്. അയ്യോ, ഈയിടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, കേട്ടായിരുന്നോ? ഒരു 2-3 മുമ്പ്.
0: ആർക്കായിരുന്നു?
1: ഒരു മണിക്ക് ഗാനസല്ലാപെന്ന് പറഞ്ഞൊരു പരിപാടിന്റെ സാറിനും ടീച്ചർക്കും പിന്നെ തിരുവനന്തപുരത്തുള്ള വേറെ പലർക്കും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു.
0: ഞാനായിരുന്നു. പറഞ്ഞല്ലേ?
1: ആ, ഞാനായിരുന്നു. ചോദിച്ചു, പാട്ട് ചോദിച്ചത് ഞാനായിരുന്നു.
0: വീണ്ടും വീണ്ടും ചോദിക്കൂ.
1: അപ്പൊ സാറിനൊക്കെ ഞാൻ ഡെഡിക്കേഷൻ പറഞ്ഞു.
0: അത് കേൾക്കണമായിരുന്നു. ആ സമയം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നു.
1: 1 മുതൽ 2 വരെയാ.
0: കൃഷ്ണൻകുട്ടി സാറ് 2 പുസ്തകങ്ങൾ, കവിയ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്.
1: അതെ അതെ. പുസ്തകം ഏതൊക്കെയാ? സിനിമയും ഗാന
2: കവിതാ പുസ്തകങ്ങൾ. സ്മൃതി പരാഗങ്ങൾ, ഇവിടെ ഞാനും, എനിക്കൻ മനസ്സും.
1: പണ്ടൊക്കെ ഞാൻ കവിത ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ കവിതകളൊക്കെ നമ്മള് ചൊല്ലുമായിരുന്നു സ്കൂളിലൊക്കെ. പിന്നെ ഇപ്പഴങ്ങനെ കവിതയായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ മെയിനായിട്ടും ഇതുപോലെ റേഡിയോ ഒക്കെ കേൾക്കും, പാട്ട് കേൾക്കും,
0: അങ്ങനെയൊക്കെയാണ്.
1: ആ, ഉണ്ട്. അതെ, കൂടുതലും കേൾക്കുന്നത് ഈ 3-4 വരെയുള്ള സമയമാണ്.
2: പിന്നെ വിശേഷങ്ങൾ പറയൂ, എന്ത് ചെയ്യുന്നു?
1: ഞാന് ഒരു പെൻഷനാണ്. അതെ അതെ, 74 വയസ്സായി. ഞാനൊരു ടെക്സ്റ്റൈൽ മില്ലിൽ ജോലിക്കാരനായിരുന്നു.
2: ഓഹോ.
1: തിരുവനന്തപുരത്തൊക്കെ ഒത്തിരി വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ വെള്ളനാട്, നമ്മുടെ നാരായണൻ പറഞ്ഞ എന്റെ പേരുകാരനൊരു കവിയൊക്കെ ഉണ്ട്.
0: വെള്ളനാട് നാരായണൻ. മനോഹരായിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പറയണം.
1: പിന്നെ സുഖമായിട്ടിരിക്കുന്നു. ഏറ്റുമാനൂര്, ഞങ്ങളുടെ ഏറ്റുമാനൂരത്തിന്റെ നാടാണ് ഏറ്റുമാനൂര്.
2: അറിയാം, അറിയാം.
1: ഏറ്റുമാനൂര് ഉത്സവമൊക്കെ വരാൻ പോവാണ്. 18 കൊടിയേറ്റ, 27 ആറാട്ടെ. ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൂടുന്ന
2: ഈ
1: ഉത്സവത്തിനാണ്. അതെ അതെ.
2: അപ്പൊ ഉത്സവത്തിനുള്ള ആശംസകൾ നേരുന്നു. അപ്പൊ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു.
1: ഓക്കെ.
0: എനിക്ക് പണ്ടങ്ങാണ്ട് ഒരു വാക്ക് തന്നിരുന്നു,
1: എന്താണ്?
0: എന്നെ ഏറ്റുമാൻ ഉത്സവത്തിന് കൊണ്ടുപോകുന്നു.
1: ഉത്സവത്തിനൊക്കെ സാറ് വന്നില്ലല്ലോ.
0: പണ്ട് ഈ കുട്ടിക്കാലം ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, അമ്മ കൊണ്ടുപോവാ, ഉത്സവത്തിന് കൊണ്ടുപോവാ.
1: ചെറുപ്പത്തിൽ
0: അങ്ങയോട് സംസാരിക്കുമ്പോ ഞാൻ കുട്ടിയാണ്, അപ്പൊ ഞാൻ ചോദിക്കും എന്നെ കൊണ്ടുപോകുന്ന. ഞാൻ ചോദിക്കും,
1: ഞാനന്ന് നിങ്ങളെ ഒക്കെ ക്ഷണിച്ചായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആരും വരാൻ പറ്റിയില്ല. ഇത്രയും ദൂരെയൊക്കെ ആയതുകൊണ്ട് നമ്മള് പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
2: ഒരുപാട് ജോലി തിരക്കൊക്കെ അല്ലേ?
1: പിന്നെ എനിക്ക് ജോലി തിരക്കൊന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുക.
2: ശരി, സന്തോഷം.
0: നമ്മളൊരു ദിവസം ഏറ്റുമാനൂര് കയറി വരും, കണ്ടോ?
2: പാട്ട്
1: പിന്നെ പാട്ട് വേണം. ഞാൻ ചോദിച്ചത് നമ്മുടെ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ സിനിമയിലെ ദേവരാൻ മാഷ് ഒരു സ്പെഷ്യൽ ഗാനമാണ്, അതായത് മ്യൂസിക് കൊടുത്തിട്ട് എഴുതിയ പാട്ടാണത്. സാധാരണ ദേവരാൻ മാഷ് അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ വളരെ ചുരുക്കം ചില പാട്ടുകളേ ഉള്ളൂ അദ്ദേഹം
2: മ്യൂസിക് കൊടുത്തിട്ട്.
1: അങ്ങനെ ഒരു പാട്ടാണ് ചന്ദ്രരാക്ഷി എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്.
2: ചില എഴുത്തുകാരൻ അങ്ങനെ ചെയ്യില്ല, മ്യൂസിക് കൊടുത്താൽ എഴുതൂല്ല അവര്.
1: ആ ചിലർ വയലാറിന്റെ പാട്ട് ദേവരാൻ മാഷ് എഴുതി കഴിഞ്ഞാൽ മ്യൂസിക് കൊടുക്കുള്ളൂ. ആ ഇത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ
2: അങ്ങനെ
1: അങ്ങനെ അങ്ങനെ മൂന്നാല് പാട്ടുണ്ട്.
2: ഏത് പാട്ടാണ് ഇപ്പോ താങ്കൾ ആവശ്യപ്പെടുന്നത്?
0: ഞാൻ പാട്ട് പഠിച്ചത്, ഞാൻ ഇതിനകത്തിരുന്ന് പാട്ട് പഠിച്ചിരുന്നു. ഒരു നാല് ബുധനാഴ്ച ആകുമ്പോ ഞാൻ മഹാഗായകനായിരുന്നു,
2: നല്ല ഗായകനായിരുന്നു.
1: പക്ഷെ എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ ആ പാട്ട് സീനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ പാട്ട് ഒരു അഞ്ചാറ് പേരുടെ പേര് ഞാൻ പറയാം. നമ്മളെ ലഭിച്ചേട്ടൻ
0: സാറിന്റെ നാട്ടുകാരനാണ് കേട്ടോ,
2: വെള്ളനാടല്ലേ,
1: ലഭിച്ചേട്ടനോ
2: വെള്ളനാട്.
0: ഇതില് പോക്കുവയിൽ വിളിക്കുന്ന രവിച്ചേട്ടനല്ലേ പറയുന്നേ?
1: അത് തന്നെ രവിച്ചേട്ടൻ, ശാന്തി
0: പത്മകുമാര. ഈ രവിച്ചേട്ടനും കൃഷ്ണൻകുട്ടി സാറും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 50 മീറ്റർ മാത്രമാണ്.
2: വെറും 50 മീറ്റർ ആണ്.
0: ഒന്ന് കൈ ചൂണ്ടിയാൽ വാഴക്കേപ്പം കയ്യിൽ വരും.
1: ഇടക്കിടക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്.
2: അത് ശരി.
1: 35 രൂപയ്ക്ക് ചിക്കൻ കറി ഒക്കെ തരാന്ന് പറഞ്ഞു,
0: പിന്നെയും കുറച്ച് 32.5 രൂപയ്ക്ക്.
2: അത് ഞാൻ ഗ്യാരണ്ടി തന്നെ, ശരിയാണ്.
1: പക്ഷെ അന്നേരം ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു, അതൊക്കെ സാധിക്കുമെന്ന് പുള്ളി പറഞ്ഞു. ഈയിടെ കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല പുള്ളി. ആ മാസം 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു പുള്ളിയും ഫാമിലിയും കൂടി ഒരു ടൂറൊക്കെ ഉണ്ട്, അപ്പൊ 2 ദിവസം കട അടച്ചിടും. അങ്ങനെയൊക്കെ എന്നോട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ട് പുള്ളി. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുവാണ്, സാറിനും മദേജ സാറിനും ഒക്കെ കൂടെ സമർപ്പിക്കുവാണ്.
0: നമസ്കാരം.
2: നമസ്കാരം. പാട്ടിലേക്ക്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: ഏറ്റവും പ്രിയപ്പെട്ട കരുണാസായി റേഡിയോ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട അധ്യാപകനും എഴുത്തുകാരനും ഗാനരചയിതാവും കവിയുമായ കൃഷ്ണൻകുട്ടി നായർ സാറാണ്. ഒരു ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയും ഉള്ളിൽ വെച്ചുകൊണ്ട് നിഷ്കളങ്കമായി ശിഷ്യരെ സ്നേഹിച്ചിരുന്ന ഒരു അധ്യാപകൻ, ഇപ്പോഴും ആ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അധ്യാപകൻ, അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ പറഞ്ഞാലാണ് കൃഷ്ണൻകുട്ടി സാറിനെ നിർവചിക്കാനാവുക എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അദ്ദേഹമാണ് ഇന്ന് പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ
3: ഹലോ സാർ, ഞാൻ കരിങ്കുറ്റി കോളനി സുകുമാരനാണ്.
2: വളരെ സന്തോഷം. കൂടെയുള്ളത് കൃഷ്ണൻകുട്ടി സാറാണ്. മുഖവരിയുടെയോ പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല എന്ന് തോന്നുന്നു.
4: സുകുമാരൻ. സന്തോഷം.
3: സാറിന്റെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാനിന്ന് വിളിച്ചത്. പാട്ടിലൊക്കെ വിളിക്കുന്ന ആളാണ്. സാറിന്റെ പേര് കേട്ടപ്പോ എനിക്ക് വലിയ
4: സന്തോഷമായി.
2: ഞാൻ പറഞ്ഞു,
3: സാറ് ഞാനായിട്ട് നല്ല പരിചയമുള്ള ആളാണ്.
2: സാറായതുകൊണ്ട് വിളിച്ചു. ഞാൻ എന്നെ തവണ എടുത്തു വാങ്ങിച്ചത്.
3: അതെ, അതുകൊണ്ടാണ് വിളിച്ചത്. വേറെ സഹോദരങ്ങൾക്ക് സമയം കിട്ടുന്ന ഞാൻ എന്നിട്ട് മാറിയില്ല എന്നെ.
2: അത് എന്നെ തിരുവനന്തപുരംകാർ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്.
4: കേട്ടോ സുമാനം,
3: കേട്ടല്ലോ.
4: ഒഴിവാക്കി കളയരുത്, നമ്മുടെ എല്ലാമാണ്.
3: സുഖമാണ്. സാറിന്റെ പ്രോഗ്രാം നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. സാറിന്റെ സാറിന് നേരത്തെ അറിയാം, സാറിന്റെ പല സ്റ്റേജുകളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്.
4: അതെ അതെ.
3: സാറിന്റെ
4: അല്ല, താങ്കളും നല്ലൊരു പ്രാസംഗികനല്ലേ.
2: അങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലേ. ആണല്ലേ, അതെനിക്ക് പുതിയതായ ഒരു ചരിത്രമാണ്. സുകുമാരൻ ഒന്ന് പറയൂ, പ്രസംഗകൻ എന്ന സുകുമാരനെ ഒന്ന് പരിചയപ്പെടുത്തു, അല്ലെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചറിയേണ്ടി വരും.
3: ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
4: അവിടുത്തെ വേദികളിലൊക്കെ സുകുമാരൻ കാണും.
2: ആണ്
3: കാണാം. അതെ അതെ അതെ, മിക്ക സ്റ്റേജുകളിലും ഞാൻ കാണും. പിന്നെ സാറുമായിട്ട് ഞാൻ ഒരു സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട്, പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പല സ്റ്റേജിൽ സാറ് നല്ല കാര്യങ്ങളാണ്. സാറിന്റെ വെച്ചാൽ ഒരു പ്രോഗ്രാം നടത്തുന്ന സ്റ്റേജിൽ വന്നാൽ സാറ് സ്കൂളിലെ പോലെയാണ്, സ്കൂളിലെ ക്ലാസ് എടുക്കും പോലെയാണ്. അല്ല, മറ്റുള്ള രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പരിപാടി ഒന്നും ഉണ്ടാവുന്ന രീതിയിലല്ല സാറിന്റെ
4: സന്തോഷം. സന്തോഷം
3: നമ്മൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടും കേട്ടോണ്ടിരുന്ന നല്ല ഒരു നമ്മളൊരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന ഇങ്ങനെയാണ് അതേ
4: രീതിയായിരിക്കും.
3: ഏറ്റവും സന്തോഷം.
4: വിശേഷങ്ങൾ പറയൂ സാറ്.
3: വേറെ വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. ഇങ്ങനെ ചെറിയ കടയിട്ടൊക്കെ സാറിന് അറിയാമല്ലോ,
4: കടയിട്ടൊക്കെ
3: അങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ കർണാസായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഏത് പ്രോഗ്രാം
4: കിട്ടുന്ന പലപ്പോഴും വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണല്ലോ.
3: എല്ലാവർക്കും സുഖമാണ്. എന്റെ വീട്ടിലെ എല്ലാം കലാകാരന്മാരാണോ?
4: അതെ അതെ അതെ.
3: മക്കളും എന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കലാകാരന്മാരാണ്, ആർട്ടിസ്റ്റുകളാണ്.
4: എനിക്കറിയാം.
3: തബല, കീബോർഡ്, പിന്നെ ഹാർമോണിയം, ഗിറ്റാർ, എല്ലാ ഉപകരണങ്ങളും വീട്ടിലുണ്ട്. അതേ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന വീടാണ് ഞങ്ങൾ.
2: കരിങ്കുറ്റി കോളനിയിൽ സുകുമാരനോട് കരുണാസായി റേഡിയോയ്ക്ക് ഒരു പരിഭവം പറയാനുണ്ട്. ഈ അടുത്ത കാലത്തായി അങ്ങ് എഴുതുന്ന മഞ്ഞ കാർഡുകൾ ഇവിടെ കിട്ടാറില്ല, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടു.
3: കാർഡ് വാങ്ങാൻ പോകുമ്പോ തന്നെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ദൂരെ പോകും. അടുത്തൊക്കെ
2: അതൊന്നും കരുണാസായി റേഡിയുടെ വിഷയമല്ല. കരിങ്കുറ്റി കോളനി സുകുമാരന്റെ കാർഡ് ഇവിടെ കിട്ടിയിരിക്കണം ആഴ്ചയോട് ആഴ്ച.
4: ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് പിന്നെ തങ്കഭസ്മ കുറിയിട്ടാന്ന് കൂട്ടുകുടുംബം. അതിലൊരു പാട്ടാണ് ആവശ്യം.
4: ആ പാട്ട് തന്നെ തങ്കഭസ്മ കുറിയിട്ട.
3: അതെ,
4: ഇതുവരെ വന്ന എല്ലാം പ്രണയഗാനങ്ങളാണ്.
3: എനിക്ക് പഴയ പാട്ടുകളാണ്, കണ്ട പടങ്ങളാണ്.
4: അതെ,
3: കണ്ട പടങ്ങൾ.
2: ഈ പഴയ ആളുകൾക്ക് പ്രണയം വിട്ടൊരു കളിയില്ല സാർ. പിന്നെ പാട്ടായതുകൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്.
4: ശരി, എന്നാൽ ആ പാട്ടിട്ട് തരാം. വേറൊന്നുമില്ലല്ലോ വിശേഷങ്ങൾ.
5: എന്നോടും
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ തന്നെ അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് കവിയും എഴുത്തുകാരനും ഗാനരചയിതാവുമായ വെള്ളനാട് കൃഷ്ണൻകുടി നായർ സാറാണ്. വിദ്യാലയ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ അനശ്വരമാക്കിയ കവി, ഗ്രാമീണൻ, ഇഷ്ടതോഴൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സൗഹൃദം കൃഷ്ണൻകുട്ടി നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. സാറിനോട് സംസാരിക്കാനും സൽവിക്കാനും പാട്ടുകൾ ചോദിക്കാനും ഒക്കെയായി നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം.
0: ശബ്ദം കേട്ടപ്പോഴേ തോന്നി, അതെന്നെ പറഞ്ഞ ശബ്ദം കേട്ടപ്പോഴേ തോന്നി മുണ്ടയിലെ ജയരാജ് ആയിരിക്കും എന്ന്. ജയരാജ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള കൃഷ്ണൻകുട്ടി സാറാണ്, സാറിനോട് സംസാരിക്കാം.
2: ജയരാജ് നമസ്കാരം.
1: ആ സാറിന്റെ കിഴികിറ്റ സാറേ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയോ കൂടെ. അപ്പൊ മാഡം പറഞ്ഞെന്ന് വെച്ചാൽ കിഴുക്ക് അങ്ങനെ കിഴുക്കണ ആളല്ല എന്നൊക്കെയാണ് എന്താ പറഞ്ഞത്. ഇന്ന് സാറ് വന്നു നല്ല സന്തോഷമായി, പറയാനുള്ള അവസരം കിട്ടിയല്ലോ.
0: കുടിപ്പക എന്ന് പറയുന്നത്
1: കുടിപ്പക
0: ഏഴാം ക്ലാസ്സിൽ സംഭവിച്ച കാര്യം ഈ പ്രായത്തിൽ ഓർത്തു വെച്ചിരിക്കണമെങ്കിൽ.
1: അതെ, മാഡത്തിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നല്ലോ മാഡം ഇന്നത്തെ വിഷയം. അങ്ങനെ അതിൽ ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇതേപോലെ. അപ്പോൾ മാഡം പറഞ്ഞ ഇതേപോലെ അടി അങ്ങനെ അടിക്കുന്ന ആളല്ല സാറൊന്നും, അങ്ങനെ അടിക്കില്ല എനിക്കറിയിട്ടുണ്ട് കൃഷ്ണൻകുട്ടി സാറിന്റെ.
0: ജയരാജെ, ഈ പഠിക്കുന്ന പിള്ളേരെ അടിക്കുന്ന സ്വഭാവം പണ്ടേ സാർ
2: പണ്ടേ എനിക്കില്ല.
0: ജയരാജിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാറിന്റെയും എന്റെയും കുറ്റമല്ല, ബാക്കി ചിന്തിയും ജയരാജിന് ആലോചിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
2: ജയരാജന് എത്ര കുഞ്ഞുങ്ങളാ?
1: എനിക്ക് രണ്ടുപേരും സാറേ.
2: രണ്ടുപേരും കുടുംബമൊക്കെ സുഖകരമായി പോകുന്നു.
1: നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട്.
2: അപ്പൊ ഭാര്യ എന്റെ സ്റ്റുഡന്റ് ആണല്ലേ?
1: ഭാര്യയും സ്റ്റുഡന്റ്, ഞാനും സ്റ്റുഡന്റ്.
2: അത് മനസ്സിലായി. അടി
0: വെള്ളനാട് ആരാണ് അല്ലാത്തത്?
2: അപ്പൊ അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ, കൂടുതൽ വിശേഷങ്ങൾ. രണ്ടുപേരും നമ്മളെ ശിക്ഷിച്ചു.
1: അതെ, നല്ല വിശേഷമാണ് സാറേ. അപ്പൊ എന്താ,
2: ജയരാജ് എന്നെ കാണാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്?
1: കാണാറുണ്ട്. പിന്നെ പണ്ടത്തെ പേടി മാറിയിട്ടില്ല.
2: പേടി മാറിയിട്ടില്ല, അതാണൊരു കുഴപ്പം. പലർക്കും അങ്ങനെ ഉണ്ട്.
1: പണ്ട് അല്ല സാറേ, ഇപ്പോഴേ ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനെയല്ല. സാറുമാരെ കണ്ട ഓടിങ്ങ ജില്ലയല്ലേ?
2: അല്ല, എന്റെ ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ. ഇപ്പോഴത്തെ രീതിയാണോ പഴയ രീതിയാണോ നല്ലത്? കുട്ടികൾക്ക്
1: പഴയ രീതിയാണ് നല്ലത്. പഴയ രീതിയാണ്
0: പിള്ളേര് കേൾക്കണ്ട.
1: സാറുമാരെ കാണുമ്പോ ഒരു ബഹുമാനം സ്നേഹവും.
2: അല്ല, ഞാനും 100% അതിനോട് യോജിക്കാം. അല്ല, കുട്ടികളെ രക്ഷപ്പെട്ടു വരണമെങ്കിൽ അതേ ഒക്കും. അല്ലെങ്കിൽ ഇതിപ്പോ ഇന്ന് പുതിയ സമൂഹവും പുതിയ കുഞ്ഞുങ്ങളായോണ്ട് അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ ഒക്കില്ല.
1: എന്നാലും നമ്മള് തന്നെ സാറേ, നമ്മളെ വീട്ടിലെ അച്ഛനെയും മാമമാരെ കാണും, നമുക്കൊരു സ്നേഹം ബഹുമാനവും ഒക്കെ കാണുമല്ലോ.
2: തീർച്ചയായും അത് വേണം.
1: അതേപോലെ തന്നെയാണ് നമ്മൾ സ്കൂളിന് അങ്ങോട്ട് വരുമ്പോ സാറിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഇപ്പോഴും ഉള്ളിലുണ്ട്.
2: ബഹുമാനത്തെക്കാൾ കൂടുതൽ പേടി. ജയരാജ് ഇന്ന് ഭാര്യയായിട്ട് ആലോചിച്ചല്ലേ പാട്ട് ചോദിക്കുന്നത്?
1: ഭാര്യയായിട്ട് ആലോചിച്ച, ഭാര്യ ഇപ്പൊ എന്റെ അടുത്തുണ്ടല്ലോ.
2: അയാളൊന്ന് സംസാരിക്കാൻ കൊടുക്കൂ.
1: ഓ, കൊടുക്കാം കൊടുക്കാം.
2: ഹലോ,
0: അവിടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കേട്ടു. സാറിന് സമാധാനം.
2: അപ്പൊ പാട്ട് പാട്ട് ചോദിക്കൂ.
1: പാട്ട് സാറേ, എനിക്ക് വേണ്ട പാട്ട് അതാണ് കുഴപ്പം. നമ്മൾ സംസാരിച്ചോണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എനിക്ക്.
0: ഇതിനാണ് പല്ലീര ഓർമ്മ എന്ന് പറയുന്നത്.
2: പാട്ട് പറഞ്ഞു.
1: എന്താ,
0: ഞാൻ മെന്റലിസം നടത്തട്ടെ? ഈ ആദ്യത്തെ വാക്കിലെ ഒരു കണ്ണാടി എന്ന് പറയുന്ന എന്തോ ഒരു സാധനം ഇല്ലേ? അതാണ്.
2: അപ്പൊ ഏതാണ് പാട്ട്? ഓർമ്മിച്ച
0: സിനിമ ഒന്ന് മെന്റലിസം നടത്തി നോക്കട്ടെ. ഈ ആൺകുട്ടി എന്ന് പറയാ, അങ്ങനെ എന്തോ ഒരു
1: ഇതിലുട്ടി.
0: നന്നായി വരട്ടെ. അവിടെ നിന്ന് ഭാര്യയുടെ ചിരി ഇവിടെ കേക്കാം. ഇങ്ങനെ ഒരാളും പരിഹസിക്കപ്പെടരുത്. ആൺകുട്ടി എന്ന പെൺകുട്ടി ഞാൻ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേക പോക്കുവയലിൽ നമ്മളോടൊപ്പമുള്ളത് കവിയും ഗാനരചയിതാവും അധ്യാപകനുമായ വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ്. ഇപ്പോ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു, നമുക്ക് സംസാരിക്കാം. ഹലോ,
1: എണ്ണമ്പള്ളി രവിയാണ്.
2: ആ രവി,
0: ഞാൻ മച്ചാനും മച്ചാനും എന്ന് പറയുമ്പോലെ നമുക്കൊന്നും പറയാനുള്ള ഒരു സ്പേസ് വരും.
1: സാറ് നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ നേരത്തെ നിന്നോട് പറയാതിരുന്നത് തന്നെ മലപ്പുറം, അതായത് മധുജൻ ഇവിടെ പറയുന്നു കാതോർത്ത് കേൾക്കൂ കാത്തിരുന്ന്
1: കേൾക്കുന്നതാണ്.
2: അപ്പൊ കാത്തിരുന്ന് കേൾക്കണമെങ്കിൽ പിന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണം, ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ രവിയോട് പറയാത്തത്.
1: അതെ. പിന്നെ
2: ആ പറഞ്ഞോളൂ രവി, വിശേഷങ്ങൾ.
1: വിശേഷം സുഖം.
2: ആ ഞാൻ കണ്ണമ്പള്ളിക്കാരനോളക്ക് അല്ല, അവിടെ ഉള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞോളൂ.
1: സാറേ, ഇപ്പം ഈ പ്രത്യേക പോക്കുവയൽ എന്ന് പറയണത് ഇപ്പം എല്ലാ നമ്മളാ ഈ തമിഴ് പറയുമ്പോൾ അതിക്കും മേലെ കഴിഞ്ഞ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരുപാട് രണ്ട് സൗണ്ട് എഞ്ചിനീയർമാരാണ് ഇരുന്ന് സംസാരിച്ചത്. അതായത് ഒന്ന് നമ്മൾ
0: സാറും
1: ഒന്ന് രാധാകൃഷ്ണൻ. അത് അതായത് കിടുക്കി കളഞ്ഞ് അതേപോലെയാണ് ഇപ്പോഴും എന്റെ നമ്മള് ഹൃദയത്തിൽ കയറ്റി കൊണ്ടു നടക്കുന്ന നമ്മളുടെ സാറും നമ്മളെ എല്ലാ ഈ പ്രോഗ്രാമത്തിന് ക്ഷണിച്ചു വരുത്തിയ

0: മുതുജൻ സാറും
1: എല്ലാം എല്ലാമായ മുതുജൻ സാറും.
0: അതുകൊണ്ട് അവര് അവരൊക്കെ നമുക്ക് എത്രയും നല്ല ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്.
1: അതെ അതെ, സംസാരിച്ചാലും സംസാരിച്ചാലും തീരില്ല.
2: സാറ് പോകാൻ ഇറങ്ങി നിന്നപ്പോഴത്തേക്കും കണ്ടു, പക്ഷെ എവിടെ പോകുന്നതെന്ന് അറിഞ്ഞില്ല എന്നല്ലേ രവിചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്?
0: അതെ തീർച്ചയായിട്ടും.
2: ഇപ്പൊ വീട്ടിലിരുന്ന് സാറിന്റെ ഭാര്യ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കള്ള പറഞ്ഞിട്ട്
1: പോകാമായിരുന്നില്ലേ?
0: സാധാരണ സാറ് അവിടെ നിൽക്കുമ്പോ ഞാൻ വെള്ളനാട്ട് വരണമെന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ വെപ്രാളെ പോയിട്ട് വരാനും കൊണ്ട് അവിടെ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒന്ന് ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഓട്ടോറിക്ഷയിൽ പോകാനായിട്ടായിരിക്കും.
1: സൈക്കിള് വണ്ടിയുടെ പുറകെ ഇരിക്കുന്ന പലഹാരപ്പെട്ട് ഞാൻ കണ്ടു.
0: അതെ,
1: അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവരണം.
2: സാർ അങ്ങനെ പറയരുത്, എങ്കിൽ നാളെ സാധനം ഇവിടെ. ഈ സ്നേഹമുള്ള മനുഷ്യന്റെ സ്വഭാവം, നമ്മളത് ഏറെ ആസ്വദിക്കുന്നുവെങ്കിലും ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു.
1: വിശേഷങ്ങൾ പറയൂ. വേറെ
0: വേറെ വിശേഷമൊന്നുമില്ല സാറേ. ഞാൻ ഇന്നൊരു പാട്ട് കേട്ടു. സാറ് സാറെന്ന് പറഞ്ഞിരുന്നാ നമുക്ക് ഇത്രയും നമ്മളെ കണ്ണമ്പള്ളിക്ക് ഒരു അഭിമാനമായിട്ടുള്ള ഒരാളാണ്.
1: നന്ദി, താങ്ക് യു.
0: കാരണം നമ്മള് എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നെഞ്ചിലേറ്റി കൊണ്ട് മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്.
1: സന്തോഷം.
0: അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞാലും
1: മതിയാവില്ല.
2: കണ്ണമ്പള്ളി എന്നെങ്കിലും കൃഷ്ണൻകുട്ടി സാറിനെ കുറിച്ച് ഒരു വരി പാടണമെന്ന് വിചാരിച്ചാൽ ആകെ പാടുന്ന ഒരു വരി ഇതായിരിക്കും, എന്റെ നെഞ്ചാകെ നീയല്ലേ. രവിചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ഓർമ്മ വരുന്നത്. സത്യമാണ് സാർ, അത്രമാത്രം കണ്ണമ്പള്ളിക്കാരുടെ.
0: ഞാൻ ഇന്ന് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്,
1: പറഞ്ഞോളൂ.
0: ഒരു തമിഴ് പാട്ടാണ്.
1: ആ
0: അത് പെട്ടെന്ന് എല്ലാവർക്കും ആയിരിക്കില്ല, പഴയ ഒരു പാട്ടാണ്.
1: എന്നാലും

0: എന്നുള്ളൊരു പാട്ടുണ്ട്.
1: ആ എന്റെ പാവം സൗണ്ട് എഞ്ചിനീയേഴ്സ്, എവിടുന്നായിരിക്കും ഇത് തപ്പിക്കൊണ്ട് വരുന്നത്? അങ്ങനെ ഗവേഷണം നടത്തുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇനി കൈയുയർത്ത് ചോദിക്കണം, നന്ദ ഇത് താങ്കൾക്ക് കിട്ടിയോ? മിക്കവാറും കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കും, ഇല്ല അന്വേഷണത്തിലാണ്.
0: അവരെ അവിടെ തപ്പി പിടിക്കുകയാണ് ഈ പാട്ട് എവിടെന്ന് വരുന്നത്.
1: അതെ, ഒരിക്കൽ കൂടെ പാടി രവി ചേട്ടാ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേയിലേക്ക് വീണ്ടും സ്വാഗതം. പോക്കുവേയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ്. വെള്ളനാട് എന്ന ഗ്രാമത്തിന്റെ മുഖം ആളുകൾക്ക് മറക്കാൻ കഴിയാത്ത അധ്യാപകനാണ് അദ്ദേഹം. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണ് എന്നത് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സരസവും സരളവുമായി അവരോട് വർത്തമാനം പറയാൻ സാധിക്കുന്നതും സല്ലപിക്കാൻ കഴിയുന്നതും പാട്ടുകളോടൊപ്പം ചേരാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് ഇപ്പം നമ്മളോട് മറ്റൊരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സർ.
2: നമസ്കാരം. നമസ്കാരം.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണൻകുട്ടി നായർ സാറാണ്. ഞാൻ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി സംസാരിക്കാം.
1: സർ, സായാഹ്ന നമസ്കാരം.
2: ആ നമസ്കാരം.
1: ഞാൻ പത്മകുമാർ എന്നാണ് എന്റെ പേര്. ഞാൻ പേയാട് സ്വദേശിയാണ്.
2: പേയാട്?
1: ആ പേയാട്. ഒരു സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർഡ് ആണ്. ടെലികോമിലായിരുന്നു. കാഴ്ച ഇല്ലാത്ത ഒരാളാണ്. ബ്ലൈൻഡ് ആണ്. അപ്പൊ അങ്ങനെ തകരാറായതിനു ശേഷം ജോലി മതിയാക്കിയതാണ്. അപ്പൊ സാറിനെ കുറിച്ച് കേൾക്കാത്ത ദിവസങ്ങളില്ല സത്യമായും. അത് മുഖത്തുകയല്ല, എല്ലാ കോളേജ്, അതായത് വെള്ളനാട് തന്നെ ആയതുകൊണ്ട്, സാറ് വെള്ളനാട് സ്വദേശി ഒരു അധ്യാപകനും ആയതുകൊണ്ട് അങ്ങയുടെ ശിഷ്യഗണങ്ങളാണ് കൂടുതലും ഇതിന് വിളിക്കാറുള്ളത്. അപ്പോ ജയരാജ് തുടങ്ങിയവരെല്ലാം എന്റെ സുഹൃത്തുക്കളും ഇതിലും തന്നെ നമ്മള് കരണസായിലൂടെ പരിചയപ്പെട്ട ഒരു ഒരു ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടാണ് അങ്ങയുടെ ശിക്ഷണത്തെ കുറിച്ചൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിലും ജയരാജ് സംസാരിക്കുകയുണ്ടായി. അപ്പൊ എന്റെ ഒരു ബന്ധുവും കൂടെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മുടെ ശങ്കരൻ നായർ എന്ന് പറയും, മുണ്ടേല. അദ്ദേഹവും സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: മുണ്ടേലെ
1: സംഗ്രഹനായർ എന്റെ ബന്ധുവാണ്. അല്ലെ, ഒരു കസിനെയാണ് പുള്ളി വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങനെയാണ് കാര്യം. അപ്പൊ സാറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. എനിക്ക് സാർ, എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. രണ്ടുപേരെയും സെറ്റിൽഡാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരാൾ എറണാകുളത്താണ്, ഒരാൾ വിദേശത്താണ്. ഞങ്ങള് രണ്ട്, ഞാനും എന്റെ വൈഫും. വൈഫിനും ബി എസ് എൻ എൽ ആയിരുന്നു. ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയർഡ് ആയി അവര്. ഞങ്ങളിപ്പോ സ്വസ്ഥ ഇവിടെ പേയാട് തന്നെയാണ്. സാറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ
2: അറിയണം. എന്റെ ഭാര്യ ശാസ്ത്രമംഗലത്തുകാരിയാണ്. പിന്നെ അവിടത്തെ ഒരു സുകുമാരൻ നായർ അറിയാമല്ലോ.
1: അറിയാം. ശാസ്തമംഗലം എന്ന് പറയുമ്പോ എന്റെ തറവാട് അവിടെയാണ്. ചെക്കിട്ടവളയാണ്. മരുതകുഴി
2: ചെക്കിട്ടവള എനിക്കറിയാം, കേട്ടിട്ടുണ്ട് ഞാൻ.
1: മണികണ്ഠൻ നായർ അറിയാം? മണികണ്ഠൻ നായർ,
2: മണികണ്ഠൻ ഇല്ലല്ല.
0: എന്തായാലും ശാസ്തമംഗലം സ്വദേശിനിയാണ്. വിജി എന്ന് വിളിക്കുന്ന വിജയലക്ഷ്മിയാണ്. ബാക്കി സാറ് പറഞ്ഞു.
2: രണ്ട് പിള്ളേരുണ്ട്.
1: മൂത്തത്
2: പെൺകുട്ടിയാണ്. അവള് ഭർത്താവിനോടൊപ്പം നമ്മളെ വീട്ടിനടുത്ത് തന്നെ പുതുക്കുളങ്ങര എന്നൊരു സ്ഥലമുണ്ട്,
1: കണ്ണമ്പള്ളിക്കടുത്ത്.
2: അവിടെ താമസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ മകനാണ്. അയാള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇൻഫോസിസില്. അത് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ അയാളും താമസമുണ്ട്.
1: ഇത് ഫാമിലി. പിന്നെ സാറിന്റെ എഴുത്തിനെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ കൊള്ളാം.
2: എഴുത്തിനെ കുറിച്ച് ഞാൻ അത് പണ്ട് ഇതിൽ ഇവിടെ ഒരു അഭിമുഖം കേട്ടിട്ടുണ്ടോ? ഇവിടുന്ന്
1: കേട്ടിട്ടുണ്ട്.
2: ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: എന്നാലും സാറിനെ കുറിച്ച്
2: അല്ല, ഞാന്
1: സമാഹാരം
2: വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. കവിതയൊക്കെ അന്ന് അതൊക്കെ ഒരു കുട്ടിക്കവിതയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അന്ന് എഴുതി തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏഴാം ക്ലാസ്സിലെന്തോ പഠിക്കുമ്പോഴേ ഈ നമ്മുടെ അവിടെ നമ്മുടെ ഗ്രാമത്തിലൊരു കയ്യെഴുത്തു മാസിക ഉണ്ടായിരുന്നു. അതില് ആദ്യം ഒരു കവിത എഴുതിയാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ക്രമേണ ലളിത ഗാനങ്ങളാണ് എന്റെ സ്ഥായിയായ ഭാവം. അത് ആകാശവാണിയില് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ. 76 അങ്ങനെ വന്നിട്ടുണ്ട്. അവിടുന്ന് കവിയരങ്ങിന് പോവാൻ തുടങ്ങിയപ്പോ കവിത എഴുത്തു തുടങ്ങി. അങ്ങനെ രണ്ട് കവിതാ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇല്ലല്ലോ, സിനിമയിൽ അങ്ങനെ ഒന്നാമത് ഞാൻ ഈ അധ്യാപകനായോണ്ട് അതിനൊക്കെ നമ്മളെ ആളുകളെ പുറകേ നടക്കണം. അത് ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, പല പ്രാവശ്യം അവരെ ചെന്ന് കണ്ടല്ലാതെ
1: നടക്കണം.
2: അപ്പൊ അതിനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. അങ്ങനെ പറയുന്നതാണ് ശരിയാണ്.
1: കാരണം എനിക്കും ചെറിയ അസുഖം ഉണ്ടായിരുന്നു അതിന്റെ. അതായത് ഞാൻ 81 ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത്, കോഴിക്കോട് പൊതു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഖാൻകാവിൽ സാർ അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു, ഖാൻകാവിൽ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഒരു യുവവാണി അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് ലളിതഗാനങ്ങൾ ഞാൻ തന്നെ എഴുതി എന്റെ മ്യൂസിക് മാസ്റ്റർ സംവിധാനം ചെയ്ത് പാടിയിട്ടുണ്ട്. ഒന്ന് മേഘമേ സന്ധ്യാ മേഘമേ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പാട്ട്, അത് ചക്രഭാഗം രാഗത്തില് ചിട്ടപ്പെടുത്തി ഞാൻ തന്നെ അതിൽ പാടിയിട്ടുണ്ട്. പിന്നൊന്ന് തുഷാരവർഷം തുടങ്ങി, രാഗം തുഷാരത്തിൽ തന്നെയാണ്, അങ്ങനെ അങ്ങനെ ഒരു പാട്ട്. അങ്ങനെ പിന്നെ ബ്രാഹ്മുഹൂർത്തം തുടങ്ങി എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുറിക്കാറുണ്ട്. പിന്നെ കാഴ്ച നഷ്ടപ്പെട്ട് പിള്ളേരൊക്കെ പരിപാടിയപ്പോ പിന്നെ ഈ എഴുത്തിനോടുള്ള ഒരു മനസ്സിലുണ്ട്, പക്ഷെ എഴുതാൻ സാഹചര്യങ്ങൾ പറ്റാത്തത്. എനിക്ക് കവിതയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്,
0: പക്ഷെ അതെല്ലാം മനോഹരമായി പത്മമാരേട്ടൻ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സംഗതി. ലക്ഷ്മണ് സാറിന്റെ മനോഹരമായ ലളിതഗാനം മാലിനി തീരമയൊക്കെ എത്രയോ വർഷങ്ങൾ റേഡിയോയിൽ
1: എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്.
2: എം ജി രാധാകൃഷ്ണന്റെ സംഗീതമാണ്,
1: സംഗീത സംവിധാനത്തിൽ അന്ന് ഇത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്,
2: പഠിപ്പിച്ചിട്ടുണ്ട്
1: 7 ദിവസം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇവൻ നമ്മുടെ വേണുഗോപാലാണോ എം ജി ശിവമാർക്കണോ എന്ന് അറിഞ്ഞൂടാ. എനിക്കറിയാം സ്മൃതി തന്നോർമ തീരത്തു നിൽക്കേ തിരമാലകളെ ആ ഒരു പാട്ട്. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓടക്കുഴൽ വിളി
0: വളരെ മനോഹരമാണ്. ഏത് പാട്ടാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്?
1: ഞാന് അനുഭവം എന്ന് പറയുന്ന സിനിമയിൽ എന്തായാലും മിച്ചു തിരുമല എന്റെ ഒരു ബന്ധുവും നാട്ടുകാരനുമാണ്, തിരുമലക്കാരൻ. ഞാൻ തിരുമലക്കാരനാണ് ആക്ച്വലി.
0: അനുഭവം എന്ന ചലച്ചിത്രത്തിലെ
1: സിനിമയില് ഞാന് വാഗപ്പൂ മരം ചൂടും, വാഗപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലെ ചുള്ളിൽ പാടകൊരു മുറിയെടുത്തുവട കൻ തെന്നൻ പണ്ടൊരു
0: ഒരു കഥ പാട്ടായി എഴുതിയിരിക്കുന്ന ഒരു അനുഭവമാണ്.
2: അതെ അതെ അതെ അതെ,
0: എന്തായാലും മനോഹരമായ പാട്ടാണ്.
2: നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്.
0: നമുക്ക് അത് കേൾക്കാൻ തോന്നുന്നു അല്ലേ സാർ?
1: കേൾക്കാം. എനിക്ക് അങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറഞ്ഞ എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹവും ഒരു സന്തോഷമുണ്ട്.
0: ആ സന്തോഷം എന്റെ ഹൃദയത്തിലും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. നമുക്ക് പാട്ട്.
1: ഓക്കെ ഓക്കെ, താങ്ക് യു
2: താങ്ക് യു. നല്ല പാട്ടിലേക്ക്
1: പോകാം. ഓക്കെ എന്നാ, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെളനാട് കൃഷ്ണൻകുട്ടി നായർ സാറാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, അധ്യാപകനാണ്. അദ്ദേഹമാണ് സൗഹൃദപൂർവ്വം നമ്മളോട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത്, പാട്ടുകളോടൊപ്പം പങ്കുചേരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. നമുക്ക് കേൾക്കാം ആരാണ് എന്ന് പരിചയപ്പെടാം, സംസാരിക്കാം. ഹലോ. ഹലോ, കോള് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കട്ടായിപ്പോയി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കളഞ്ഞിട്ടു പോയി എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത കോളിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സാർ. അതിനിടയിൽ നമുക്ക് കൊച്ചു കൊച്ച് വിശേഷങ്ങൾ പറയാം. സാറിന്റെ വിദ്യാലയ ഗാനങ്ങളെ കുറിച്ച് കേട്ടാൽ വലിയ സന്തോഷമായി.
1: വിദ്യാലയ ഗാനങ്ങള് നമ്മുടെ ബാലാംബിക എന്നും പറഞ്ഞൊരു പ്രിൻസിപ്പൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവര് വരുന്ന സമയത്ത് ഈ നമ്മളെ ഈ പഴയ ഗാനങ്ങൾ സ്ഥിരമായി പാടുന്ന പാട്ടുണ്ടല്ലോ, അതിങ്ങനെ പാടിയോ പറഞ്ഞു, കൃഷ്ണൻകുട്ടി പാട്ട് എഴുതുമല്ലോ, നമുക്ക് ഒന്ന് രണ്ട് പുതിയ പാട്ട് എഴുതും. അങ്ങനെയാണ് അത് ആരംഭം. ആരംഭത്തിൽ മധുജൻ ഇവിടെ പ്രാർത്ഥനാഗാനമായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഈണവും താളവും, ആ പാട്ടാണ് ഞാൻ ആദ്യം എഴുതിയത്.
0: അത് അതാണ് പാട്ടും.
1: അത് അങ്ങനെ അത് കുറച്ച് കൂടുതൽ വരികളുണ്ട്, അതിനെ കുറേ സ്റ്റാൻസ് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റല്ലേ പാടാൻ പറ്റും, അസംബ്ലിയിൽ പാടുന്നതാണല്ലോ. അങ്ങനെ അതായി. പിന്നെ ഓരോ വർഷം ഓരോന്ന് എഴുതി, അത് കഴിഞ്ഞ് പെൻഷനായി. പെൻഷനായപ്പോഴും അവരെന്നെ കൊണ്ട് എഴുതിച്ചു. അങ്ങനെ ഈ അടുത്ത കാലം വരെയും സ്കൂളിലെ വിദ്യാലയ ഗാനങ്ങൾ എഴുതി. അപ്പോൾ ഞാൻ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു 30 വിദ്യാലയ ഗാനങ്ങൾ ഒരുമിച്ച് ചേർത്ത്, അത് മധുജൻ തന്നെ എത്രയോ സ്കൂളുകളിൽ കൊണ്ടുപോകണം, വൈഡ് പബ്ലിസിറ്റി, കേരളം മുഴുക്ക ആ പാട്ട് പാടി. ഇതുകൊണ്ടാണ് അത് വിദ്യാലയ ഗാനത്തിൽ എനിക്കൊരു ഒരു ദൈവത്തിൻ്റെ പേരും പറയാതെ കുട്ടികളുടെ മറ്റ് ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തായിരുന്നു.

0: ഞാൻ ഒരു ദിവസം തൃശ്ശൂർ ഒരു പരിപാടി കേൾക്കുമ്പോഴത്തേക്കും അവിടെ വേദി പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും സാറിന്റെ പാട്ടാണ് കേട്ടത്.
1: അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് ട്രാൻസ്ഫറായി ഇവിടെ വന്ന ഒരാള് പറഞ്ഞ അവിടെയും പാട്ട് പാടി ഇവിടെയും പാടുന്നു, പരിചയതാവിനെ പരിചയപ്പെട്ടൊരു സന്തോഷമുണ്ട്.
0: അതെ അതെ, അതിൽ പ്രത്യേകിച്ച് ഈണവും താളവുമായ എന്റെ ജീവനും ഈശ്വര നീ വിളങ്ങുന്നു എന്ന് പറയുന്ന വരി തന്നെ, ആ രണ്ട് വരി തന്നെ എല്ലാം അതിനകത്തുണ്ട്. സംഗീതവും ജീവിതവും ദൈവവും എല്ലാം അതിനകത്തുണ്ട്. സാർ ഒരു ശ്രോതാവും നമ്മളോടൊപ്പം ചേരുന്നുണ്ടേ, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ, ഞാൻ
0: റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ച് സംസാരിച്ചാൽ പേര് വരെ വ്യക്തമായി കേൾക്കാനാവുകയും നമുക്ക് ഹൃദ്യമായി സംസാരിക്കാൻ കഴിയുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെക്കൂ. ഇനി ധൈര്യത്തോടുകൂടി സ്വന്തം പേര് പറയൂ.
2: കണ്ട,
0: ഇപ്പൊ ക്ലിയർ ആയണ്ട, റേഡിയോ ഉറച്ചു വെച്ചുകൊണ്ടിരുന്ന പേര് തന്നെ ഇപ്പൊ മനസ്സിലാവും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണൻകുട്ടി സാറാണ്, സാറിനോട് സംസാരിക്കാം.
2: നമസ്കാരം.
1: നമസ്തേ നമസ്തേ, പറയണം. സുഖമാണ്.
2: നമുക്ക് പറഞ്ഞാല് ഒരുപാട് ഒന്നും പറയാനില്ല, പക്ഷെ ആൾക്കാർ പറയും പോലെ എനിക്കും ജോലി ഉണ്ടായിരുന്നു. ഞാനും പെൻഷനായി കേട്ടോ സാറേ.
1: ആ എന്തായിരുന്നു ജോലി?
2: ജോലി പറഞ്ഞ എനിക്ക് കിണർ കുടിപ്പ്
1: കുറയാറാക്കും. അന്ന് പെൻഷനായതെന്ന് ഇപ്പൊ പറ്റുന്നില്ലേ?
2: ഇപ്പൊ ഞാൻ കിട്ടിയിരിക്കാറ് എനിക്കിതിൽ കർമാശയുണ്ട്, അതാണ് ഞാൻ പറയുന്നത്.
1: അല്ല ഞാൻ പറയട്ടെ, അത് ഏറ്റവും നല്ലൊരു ജോലിയില്ലേ?
2: ജോലി ആയിരുന്നു,
1: വയസ്സായി.
0: പക്ഷെ എനിക്ക് അതിന്റെ പ്രാസമാണ് ഇഷ്ടപ്പെട്ടത്, കിണറൊഴിപ്പ് ഉറയിറക്കും. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ട്?
1: അതെ, കിണർ കുഴിപ്പ്
2: കിണറ് കുഴിച്ച്
1: മനസ്സിലായി. ഈ ഉറ നിങ്ങളുടെ നിങ്ങളാണോ ഉണ്ടാക്കുന്നത്? അതിന്റെ വെളിയിൽ നിന്ന് വാങ്ങൂ? ആ അത് ശരി. ആ ഹാ, അപ്പൊ നല്ല ബിസിനസ് ആണ്.
0: പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല പറഞ്ഞേ,
1: ഇപ്പൊ ചെയ്യുന്നില്ല.
2: പ്രായമായതുകൊണ്ട് ഇപ്പം പോകാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ നമുക്ക് വെള്ളനാളപ്പുറത്ത് വെളിയന്നൂരൊക്കെ നമ്മളിപ്പോ വന്നിട്ടുണ്ട് അവിടെ പണിക്കൊക്കെ.
1: ഏകദേശം എത്ര കളർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ?
2: എനിക്കാണെങ്കിൽ പറയാൻ പറ്റില്ല സാറേ, കാരണം എന്റെ ഒരു 20
1: വളരെ നല്ലൊരു കാര്യം തന്നെ. വളരെ നല്ലൊരു കാര്യം തന്നെ, ഇത്രയും കിണർ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ശരിയായി കൊടുത്തല്ലോ. കുടിവെള്ളത്തിന്റെ പ്രശ്നമല്ലേ?
2: ഓ സാറേ, ഞാന് ഒരുപക്ഷെ കിടന്നുപോയാൽ എനിക്ക് ധാരാളം ആൾക്കാർ വെള്ളം തരും.
1: ആ അതാണ്, നമ്മള് വെള്ളം കുടിയാതെ മരിക്കില്ല. വെള്ളം കുടിച്ചേ മരിക്കൂ,
0: അല്ലെങ്കിൽ ആ സമയം നമ്മള് നമ്മള് കുഴിച്ച കിണറല്ല, നമ്മള് സ്വപ്നത്തിലെങ്കിലും കാണും.
2: അത് പിന്നെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞ മരുന്നിനും മന്ത്രത്തിനും ശക്തമുണ്ട് സാറേ.
1: ഉണ്ടുണ്ട്.
2: അപ്പം മരുന്നിനെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മരുന്നിനെ കുറിച്ച് ഇടാലോചിച്ച ഒരു മരുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡാല വൈദ്യുതെന്ന് പറഞ്ഞ റോഡ് റോഡ് കഴിഞ്ഞ അപ്പൊ അവരെ കുറച്ച് പച്ചിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഓരോ പച്ചിലേക്കും ഇങ്ങനെ ഒരു 7-10 കൂട്ടം മരുന്നുണ്ടാകത്ത് ഒന്ന് പറഞ്ഞ് പറയട്ടെ ഞാൻ സാറേ.
0: ടപ് ടപ് ടപ്പനെ പറയണം നമ്മൾ, അത് കഴിഞ്ഞ് ഞാനും പറയാം. നമ്മൾ ആരാണ് സ്പീഡ് പറയണത് നമുക്ക് നോക്കാം.
2: മത്സരം മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്.
1: പറയണം.
2: ഇടംപിലി, വലംപിലി, പാതാളമൂലി, ഭൂതവൃക്ഷം, ഇരട്ടി മധുരം, നൂലാട്ട, അമ്പാല, കുറപ്പാല, അണലിയേകം, സൂചക്കാന്തി, മൈലോസിക. ഇത്രയും മരുന്നുകൂടെ വെട്ടിയിട്ട് കഷായിട്ട് കുടിച്ചാൽ ചത്ത് ശവശരീരത്തോട്ട് പോകും, ഒന്ന് തിരിഞ്ഞു പോകുന്നാണ് പറയണത്.
1: ശക്തിയുള്ള മരുന്നാണ്.
0: ഞാൻ മത്സരത്തിനില്ല കേട്ടോ.
1: പിന്നെ വേറെ വിശേഷങ്ങൾ പറയൂ. പാട്ട് ഏത് വേണോന്ന് പറയണം.
2: പാട്ട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാല് മാനത്തും ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം.
1: ദൈവം
2: അതിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മാനത്തും ദൈവമില്ല, മണ്ണിലും ദൈവമില്ല,
0: മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം.
1: അതെ അതെ അതെ, സത്യം. അതല്ലേ സത്യം? അതല്ലേ സത്യം?
2: ഓ മനുഷ്യൻ നൽകിയ മടിവിനക്കല്ലോ സ്നേഹം, അത് തുടയ്ക്കണം, മിനുക്കണം, തൈലമൊഴിക്കണം, തിരിയിട്ട് കൊളുത്തണം നമ്മൾ സ്നേഹം കൊണ്ടു നടക്കണം. ഇങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞത്. പിന്നെ അതുപോലെ ഈ മന്ത്രം പറയണുണ്ട്. മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മന്ത്രവാദിയോട്ട് വന്നിട്ട് ഓമക്കുരിയൊക്കെ എടുത്തിട്ട് എരുക്കുമുരുക്ക് കടലാടി ഇതെല്ലാം കൂടെ ഒരു 101 വീതം പിടി വെച്ച് വെച്ചിട്ട് പിണിയാള് പിണിയാളെന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരാളാണ് അപ്പുറത്ത് എത്തിയിട്ട് കറമ്പി ഇപ്പുറത്തിരുന്നിട്ട് ഇതിന്റെ പരിഹരിമെന്ന് ഒരാളുണ്ട് എടുത്തു കൊടുക്കാനല്ല.
1: അത് ഞാൻ എന്റെ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കട്ടോ?
2: അല്ല ഞാൻ ഈ ഒന്നുകൂടെ ഇത് പറയും.
1: ഈ മന്ത്രവാദത്തെ കുറിച്ച്
0: ആ ഒരു കവിത കേൾക്കാതെ
1: ചെമ്പട്ടുകൊണ്ടു ചെമ്പട്ടുകൊണ്ടു തലക്കെട്ടുകെട്ടിയും വെണ്ണീറുകൊണ്ടു വരക്കുറി ചർത്തിയും തെറ്റിയും ചേമന്തിയും കുരുത്തുള്ളൊരു രക്തഹാരം മാറിയിലിട്ടും മന്ത്രങ്ങളെ തെറ്റാതൊരു കഴിച്ചും പെരുംബന്ധത്തിൽ മുട്ടാതെ കുന്തിരിക്കം തൂവിയാളിച്ചും ചമ്രം പടിഞ്ഞിരിക്കുന്ന തന്ത്രിക്ക് ഇനി ആരാണോ അയാള് നീരിൽ പൂ വിഴിഞ്ഞിരുന്നു അത് വേറെ നമുക്ക് ബന്ധത്തിലുള്ള ഒരാളിന്റെ പേരാണ് ഞാൻ കവിത എഴുതിയിട്ടുള്ളത്.
2: ഞാന് ആസനവിധം സ്വാഗത നമസ്ത പ്രസ്തീല അത്ര ആവാഹിച്ച് ജവിക്കുകയാണ്.
1: അതെ,
0: അവസാനത്തെ മന്ത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഘോര ഘോര പ്രചണ്ഡ പ്രചണ്ഡ. അപ്പൊ പാട്ടിലേക്ക് പോയാലോ?
1: പാട്ട് ഏതോടാന്ന് പറഞ്ഞില്ലല്ലോ.
0: പാട്ട് പറഞ്ഞില്ല, ഏത് പാട്ടാണ് വേണ്ടത്?
2: ഞാൻ ജോജ പാട്ടിന്റെ
0: നമുക്കാണ് ഓർമ്മയുടെ പ്രശ്നമുള്ളത് സാർ.
1: അത് ആ പാട്ടിട്ട്
0: ഇതിൽ ആർക്കാണെന്നുള്ള പ്രശ്നം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക്.
1: നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
2: ആ നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇത്രയും സമയം വളരെ സന്തോഷത്തോടുകൂടി ഒരു അധ്യാപകനോടൊപ്പം പാട്ടും സലാവുമായി ഒരു സായാഹ്നം പങ്കിടുക എന്ന് പറഞ്ഞാൽ അതേക്കാൾ സാർത്ഥകമായി മറ്റെന്താണുള്ളത്? ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ, അതും 30-35 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഓർമ്മകളും അനുഭവങ്ങളുമായി അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ, ഒപ്പം ശ്രോതാക്കൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ശിഷ്യരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരുപക്ഷെ ഈ സായാഹ്നം. നേരത്തെ ഒരു ശ്രോതാവ് സായാഹ്ന നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയും നമസ്കാരം പറയാമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ശരിയാണ്, ചില സായാഹ്നങ്ങൾ നമ്മളറിയാതെ സന്തോഷപൂർവ്വമാവുന്നത് അങ്ങനെയാണ്. കൃഷ്ണൻകുട്ടി നായർ സാറുമായി എത്രയോ പരിചയം, വളരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും നിതാന്തമായ സൗഹൃദം എന്റെ ഹൃദയത്തിലും എന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ചേർത്ത് വയ്ക്കുന്ന അനുപമമായ ഒരു ഉൾക്കാഴ്ചയാണ് അത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേക പോക്കുവയിൽ അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാകുന്നത് അങ്ങനെയാണ്. ഏതാണ്ട് ഇതിന്റെ തിരശ്ശീല വീഴുവാൻ സമയമാകുന്നു. എങ്കിൽ പോലും ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം വിശേഷങ്ങൾ കൃഷ്ണൻകുട്ടി നായർ സാറിനോട്. അദ്ദേഹം സംസാരിക്കട്ടെ പാട്ടും സലാപവും ഒക്കെ ആയിട്ട്. ഹലോ, ഒന്നുകൂടെ നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറയുന്നത്. പേര് കൃഷ്ണൻകുട്ടി നായർ സാറിന് വേണ്ടി ഒരിക്കൽ കൂടെ പറയൂ. ടൈറ്റസ്, വെള്ളനാട് നിന്ന് ടൈറ്റസ് ആണ്. നമ്മൾ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് കൃഷ്ണൻകുട്ടി നായർ സാറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തോട്
1: വെള്ളനാട് എവിടെയാണ്? തേവങ്കോട്. പറയൂ. അതെ, വേലപ്പം സാറ് എന്റെ ജ്യേഷ്ഠനല്ല, എന്നോടൊപ്പം അധ്യാപകനായിരുന്ന ആളാണ്.
0: ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിച്ചു,
1: ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്.
0: ഇങ്ങോട്ട്
1: പിന്നെ പറയൂ, ഇനി പറയൂ. പിന്നെ നാട്ടുകാരെ കുറിച്ച് ചോദിക്കരുത്, എല്ലാവരെയും അറിയാം. അവിടെ പണിയാണോ?
2: ഓ അതെ, ഞാൻ സുരേന്ദ്രൻ, വേറെ എന്റെ കൂടെ വേറെ ചെയ്യുന്നു, മൂന്നിലുണ്ട്. അങ്ങേര് ഇവിടെ അങ്ങനെ ചേട്ടൻ സുഖമല്ല, ഇവിടെ അങ്ങനെ ചേട്ടൻ്റെ വീട്ടിലാണ്.
1: ശരി ശരി,
2: കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് വന്നില്ലേ ഇവർക്ക്.
0: ഓക്കെ, കൊക്കുടി രാജൻ സാറിനെ അറിയാമോ എന്ന് കൃഷ്ണൻകുട്ടി സാറിനോട് ചോദിക്കരുത്. പുതിയ പിള്ളേരുടെ ഭാഷ, പുതിയ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ചങ്കാണ്. ചങ്ക്,
1: ചങ്ക് എന്ന് പറഞ്ഞാ അറിയാം.
2: അതെ,
1: ചങ്ക്.
2: അങ്ങനെ അതിനുള്ള സാറേ,
1: അത്രത്തോളം അടുപ്പം എന്നർത്ഥം.
2: അതെ അതെ,
1: ചങ്കിനെ പോലെ സ്നേഹിക്കുന്ന ആൾ.
0: ഇനി ചോദിച്ചോക്കണം, ചങ്കാണോ?
1: ഇനി പറയണം, വിശേഷങ്ങൾ പറയൂ.
2: വരുമ്പോ ചോദിച്ചു നോക്കാം. നിങ്ങളെ പേര് പറയട്ടോ?
1: എന്തോ
2: നിങ്ങളാ പറഞ്ഞു പറയട്ടോ?
1: അതെ, രാജന്റെ കുതിരകളത്ത് ഇതുണ്ടോ? വസ്തു ചാത്തനായിട്ടുണ്ടല്ലേ.
0: അങ്ങനെയൊക്കെ അറിയട്ടെ, നമ്മളറിയാത്ത ഒരുപാട്
2: കാര്യങ്ങളാണ്.
0: നമുക്കറിയാവുന്നത് വെള്ളനാടും ആര്യനാടും കുറ്റിച്ചലും പരുത്തിപ്പള്ളിയിലും അരുവിക്കരയും വസ്തു ഉണ്ടെന്നാണ്.
1: അതെ, പണി തീർന്നോ?
2: പണി കഴിഞ്ഞ
1: ഒരാഴ്ചക്കുള്ളിൽ. പാട്ടിനോടൊക്കെ ഇഷ്ടമുണ്ടോ?
2: കണ്ണാസായി അടിച്ച് പൊളിക്കുമല്ലേ. സൂപ്പർ, ഞാൻ
1: കഴിഞ്ഞിപ്പം ഇന്നൊരു നല്ല പാട്ട് പറയൂ നമുക്ക്. അതോടെ
2: തച്ചോളി അമ്പുല പാട്ടാണ്
1: വന്നിട്ടുള്ളത്. തച്ചോളി അമ്പു,
2: നാഹാപുരം പള്ളിയിലെ.
1: നാദാപുരം പള്ളിയിലെ.
2: അതെ, നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
1: പറയണം
2: സാർ. വെള്ളനാട്ടെ സിദ്ധിക്ക് ആക്കറികള. അങ്ങനെ എന്താന്ന് വിളിക്കുന്നു അണ്ണാ? വിളിക്കില്ല, ഞാൻ ഇന്ന് വിളിക്കുന്നു.
1: ആ ശരി ശരി, അപ്പൊ
2: സിദ്ധിക്ക് വേണ്ടി പാട്ട് സംതിങ് ആണ്.
1: സിദ്ധിക്കല്ലേ? അദ്ദേഹത്തിനാണ് ഡെഡിക്കേഷൻ. ശരി ശരി ശരി ശരി,
2: അങ്ങേക്ക് വേണ്ടി പിന്നെ കണ്ണാസായി എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, സന്തോഷം.
2: ഓക്കെ,
0: ഇപ്പൊ വിളിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ടൈറ്റസ് കൃഷ്ണൻകുട്ടി നായർ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പൊ പാട്ടിലേക്ക് നമുക്ക് പോകാം അല്ലേ? പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ ഒരു കട്ടൻ ചായയുമായി, അല്ലെങ്കിൽ ഒരു പരിപ്പ് വടയുമായി, അല്ലെങ്കിൽ ഒരു ഉഴുന്നുവടയുമായി, അല്ലെങ്കിൽ പ്രിയ ശ്രോതാവ് രവിച്ചേട്ടന്റെ ഒരു എന്താണ് ബനാന റോസ്റ്റുമായി ഇരിക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ പോക്കുവയിൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിരിക്കുന്നത്. കാലം ഇനിയും ഇരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളരിനും പൂവരും കായ്വരും, ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പോഴും നമ്മുടെയൊക്കെ ഉണ്ടാകും എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഓരോ വിഷുവിലും ഓരോ എന്താണ് തിരുവോണത്തിലും നമ്മൾ കൂടെ ഉണ്ടാവണം. അത് മനുഷ്യന്റെ ജീവിതത്തിലെ സന്തോഷമാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഏറ്റവും ഹൃദയാകർഷകമായി നമുക്കുള്ളിൽ സൂക്ഷിക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ സായാഹ്നം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സായാഹ്നമാണ്. നിങ്ങൾ ശ്രോതാക്കൾക്ക് മറക്കാനാവില്ല, പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി നായർ സാറിന് മറക്കാനാവില്ല എന്നെനിക്കറിയാം. കാരണം ഈ സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്ന് നമ്മൾ അകത്തിരിക്കുന്നു എന്നൊരു പ്രവണത പോലും, അല്ലെങ്കിൽ അങ്ങനൊരു തോന്നൽ പോലും ഇല്ലാതെ പൊതുജനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഇടയ്ക്ക് സാർ പറയുന്നുണ്ടായിരുന്നു നന്നായിട്ടത് എൻജോയ് ചെയ്തു പോകാൻ കഴിയുന്നു എന്ന് പറയുന്നത്. അപ്പൊ സമയം പോയത് അറിയാത്തത് അതുകൊണ്ടാണ്. ഇഷ്ടവാക്കുകൾ കേൾക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ സമയം നമ്മുടെ മുന്നിലൂടെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോക്കുവയിൽ സമാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദിയും നമസ്കാരവും, സാധാരണ ഞാൻ എപ്പോഴും സാറിനോട് പറയാനുള്ള വാചകം തന്നെയാണ്, സ്നേഹത്തിന്റെ കടം നന്ദി കൊണ്ട് അളക്കുന്നില്ല. കൃഷ്ണൻകുട്ടി നായർ സാർ എത്രത്തോളം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, അതിനേക്കാൾ എത്രയോ ഇരട്ടി ഞാൻ സാറിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ പോക്കുവയിൽ കൃഷ്ണൻകുട്ടി നായർ സാറിന്റെ സാന്നിധ്യം കൊണ്ട്, ശബ്ദ സാന്നിധ്യം കൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും സാർത്ഥകമായി എന്ന് തന്നെ കരുതുന്നു. അതുകൊണ്ട് അടുത്ത അതിഥിയുമായി അടുത്ത ബുധനാഴ്ച വരെ നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അന്ന് നമുക്ക് വീണ്ടും കേൾക്കാം, ആസ്വദിക്കാം, പാട്ടുകളുമായി വരാം. കൃഷ്ണൻകുട്ടി നായർ സാർ, കേരളസായി റേഡിയോയുടെ
1: ഒരു അവസ്മരണീയ സംഭവമായിരുന്നു, അനുഭവമായിരുന്നു ഇന്നത്തേത്. വളരെയേറെ നന്ദി, സന്തോഷം,
0: നന്ദി
1: നന്ദി,
0: നമസ്കാരം.

മനുഷ്യന്റെ ജീവിതം വലിയ സാധ്യതയുള്ളതാണ്. അത് സവർണ അവർണ കണ്ണുകളിലൂടെ നോക്കരുത്. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാനം. താഴ്ന്ന മനോഭാവം മാറ്റിയാൽ മാത്രം മതി അതിന്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ജനത നടത്തിയ സമരത്തിന്റെ കഥ. കയ്യൂർ സമരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടം നടന്നത് 1941 കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്ന കൊച്ചുഗ്രാമം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി മാറിയതിന്റെ കഥയാണത്. സാമ്രാജ്യത്വത്തിനെതിരെയും ജന്മിത്വത്തിനെതിരെയും ചൂഷണത്തിനെതിരെയും ഒരു ജനത നടത്തിയ പോരാട്ടത്തിന്റെ കഥ. 1930-40 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ജന്മിമാർ അവരുടെ ഭൂമിയിൽ കർഷകരെ കൊണ്ട് അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. അവർക്ക് കൃത്യമായ കൂലിയോ മറ്റവകാശങ്ങളോ ഉണ്ടായിരുന്നില്ല. ജന്മിമാരുടെ ഈ ചൂഷണത്തിന് ബ്രിട്ടീഷ് ഭരണകൂടം പിന്തുണ നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലഘട്ടത്തിൽ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ തുടങ്ങി. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ പോരാടാൻ അവർ സാധാരണക്കാരെ പഠിപ്പിച്ചു. കയ്യൂരിലെ യുവജനങ്ങളും ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായി. കയ്യൂർ ഗ്രാമത്തിലെ യുവജനങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അവർ സംഘടിച്ച് ജന്മിമാരുടെ വീട്ടിൽ പോയി തങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടില്ല. 1941 കയ്യൂരിലെ കർഷകർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തടയുകയും പിന്നീട് അദ്ദേഹം ഒരു പുഴയിൽ വീണ് മരിക്കുകയും ചെയ്തു. ഈ സംഭവം ബ്രിട്ടീഷുകാർക്ക് കയ്യൂരിലെ ജനങ്ങളെ അടിച്ചമർത്താൻ ഒരവസരം നൽകി. ബ്രിട്ടീഷുകാർ കയ്യൂരിലെ ജനങ്ങളെ ക്രൂരമായി വേട്ടയാടി. 100 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 4 അവർക്ക് പിടികൂടാൻ കഴിഞ്ഞില്ല. അവർ ഒളിവിൽ പോയി. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു മഠത്തിലപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്നിവർ. ഇവരെ ബ്രിട്ടീഷ് കോടതിയിൽ വിചാരണ ചെയ്തു. അവർക്ക് വധശിക്ഷയും വിധിച്ചു. എന്നാൽ ഒളിവിൽ പോയ 4 പിന്നീട് പോലീസിന് മുന്നിൽ കീഴടങ്ങി. അവർ നിരപരാധികളാണെന്ന് അവർക്കറിയാമായിരുന്നു. സത്യം ജയിക്കുമെന്ന് അവർ വിശ്വസിച്ചു. 1943 മാർച്ച് 29 4 കയ്യൂർ രക്തസാക്ഷികളെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അവരുടെ മരണം ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറി. അവർ ഭയന്നില്ല. അവർക്ക് നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. കയ്യൂർ സമരം വെറും ഒരു പ്രാദേശിക കലാപമായിരുന്നില്ല. അത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും സാമൂഹിക നീതിക്കു വേണ്ടിയും നടന്ന ധീരമായ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ സമരം പിന്നീട് വന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറി. കയ്യൂർ സമരം കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. അത് കർഷകർക്കും തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആത്മവിശ്വാസം നൽകി. ഈ സമരം ജന്മിത്വത്തിന്റെ അടിത്തറയിളക്കി. കയ്യൂർ ഒരു ഗ്രാമത്തിന്റെ പേരല്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ചരിത്രത്തിന്റെ താളുകളിൽ സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും യുദ്ധവീരന്മാരുടെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളും മാത്രം രേഖപ്പെടുത്തുമ്പോൾ ചില ശിലകൾ അതിലൊന്നും പെടാത്ത സാധാരണ ജീവിതങ്ങളുടെ വിസ്മയകരമായ അടയാളങ്ങളായി അവശേഷിക്കാറുണ്ട്. അത്തരത്തിൽ കാലത്തെ അതിജീവിച്ച് ഇന്നും വായനക്കാരിലും കാഴ്ചക്കാരിലും ഒരേപോലെ വിസ്മയം നിറയ്ക്കുന്ന ഒന്നാണ് കൊർണേലിയ ആന്റോണിയ എന്ന റോമൻ വനിതയുടെ മാർബിൾ ശില്പം. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ എഫസസ് എന്ന പുരാതന നഗരത്തിലെ ഒരു പ്രഭുകുടുംബത്തിലാണ് അവർ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചരിത്രരേഖകളോ ഡയറിക്കുറിപ്പുകളോ ഒന്നും തന്നെ ഇന്ന് അവശേഷിക്കുന്നില്ലെങ്കിലും ഈ ഒരൊറ്റ ശില്പത്തിലൂടെ അക്കാലത്തെ സ്ത്രീകളുടെ അന്തസ്സിന്റെയും മാന്യതയുടെയും ജീവിക്കുന്ന പ്രതീകമായി കൊർണേലിയ ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ വിജയഗാഥകൾക്കപ്പുറം ഒരു സാധാരണ മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യം എങ്ങനെയാണ് കലയിലൂടെ അനശ്വരമാക്കപ്പെടുന്നത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഈ ശില്പം. ഈ അതിശയകരമായ രൂപം കൊത്തിയെടുത്തത് ഏത് ശില്പിയാണെന്ന് ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അജ്ഞാതനായ കലാകാരന്റെ കരവിരുതും ശില്പകലയുള്ള അഗാധമായ പ്രാവീണ്യവും ഈ ശില്പത്തിന്റെ ഓരോ കോണിലും പ്രകടമാണ്. കട്ടിപ്പരപ്പുള്ള ഒരു മാർബിൾ കല്ലിനെ ഇത്രയധികം ആർദ്രതയോടെയും ജീവസുറ്റതായും മാറ്റിത്തീർക്കാൻ അക്കാലത്തെ ശില്പികൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. കൊർണേലിയെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ നേർത്ത ചുളിവുകളും വസ്ത്രത്തിന്റെ മടക്കുകൾക്കിടയിലൂടെ ദൃശ്യമാവുന്ന ശരീരത്തിന്റെ സ്വാഭാവികമായ ചലനങ്ങളും അവർ നിൽക്കുന്ന ശൈലിയുമെല്ലാം ആ പഴയകാല ശില്പകലയുടെ ഔന്നത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ശില്പത്തിന്റെ വസ്ത്രധാരണ രീതിയും ഭാവങ്ങളും നോക്കിയാൽ റോമൻ കലയിലെ ചാരിത്രത്തിന്റെയും മാന്യതയുടെയും ദേവതയായ പുഡിസിഷ്യ എന്ന ഭാവത്തിലാണ് ശില്പി ഇവരെ കൊത്തിവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. കേവലം ഒരു വ്യക്തിയുടെ രൂപസാദൃശ്യം പകർത്തുന്നതിനപ്പുറം ആ സമൂഹത്തിന്റെ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ഒരു കല്ലിലേക്ക് ആവാഹിക്കുകയാണ് ശില്പി ഇവിടെ ചെയ്തിരിക്കുന്നത്. തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മുഖത്തിന്റെ പകുതി മറച്ചുപിടിച്ച് അതീവ ലാളിത്യത്തോടെയും നാണത്തോടെയും നിൽക്കുന്ന കൊർണേലിയയുടെ ഭാവം അക്കാലത്തെ റോമൻ സ്ത്രീകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ജീവിതശൈലിയെയും പെരുമാറ്റ രീതികളെയും കൃത്യമായി വരച്ചു കാട്ടുന്നു. രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ സമൂഹം സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്ന മാന്യതയുടെയും വിനയത്തിന്റെയും ലളിതമായ ജീവിത രീതികളുടെയും ഒരു നേർചിത്രമാണ് ഈ ശില്പം. സ്ത്രീകളുടെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ അവരുടെ ആന്തരികമായ ശുദ്ധിക്കും പെരുമാറ്റ മര്യാദകൾക്കുമാണ് അക്കാലത്ത് മൂല്യം കൽപ്പിച്ചിരുന്നതെന്ന് ഈ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുഖം അല്പം താഴ്ത്തി നാണത്തോടെയുള്ള ആ നിൽപ്പ് ഒരു നിശബ്ദ ആശയവിനിമയമാണ് കാഴ്ചക്കാരനുമായി നടത്തുന്നത്. വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സാംസ്കാരിക പാരമ്പര്യം ആ ഒരൊറ്റ ശില്പത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. കാലം മായ്ക്കാത്ത സൗന്ദര്യം ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂൾ പുരാവസ്തു മ്യൂസിയത്തിലെ ഏറ്റവും ആകർഷകമായ പ്രദർശന വസ്തുക്കളിലൊന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഓർമ്മകളെ ഇത്രയും ഭദ്രമായി കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് പുരാവസ്തുശാസ്ത്രത്തിന്റെ വലിയൊരു നേട്ടമാണ്. രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ചരിത്രം മാത്രം പറഞ്ഞുമെടുത്ത വായനക്കാർക്ക് കൊർണേലിയ ആന്റോണിയയുടെ ശില്പം പുരാതന റോമിലെ സാധാരണ ജനജീവിതത്തിലേക്കും അവരുടെ സാംസ്കാരിക മൂല്യങ്ങളിലേക്കും തുറക്കുന്ന ഒരു ജാലകമായി മാറുന്നു. പ്രകൃതിക്ഷോഭങ്ങളെയും മനുഷ്യനിർമ്മിത തകർച്ചകളെയും അതിജീവിച്ച് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ആ മാർബിൾ രൂപം നമ്മോട് പറയുന്നതൊന്നു മാത്രമാണ്: അധികാരവും സാമ്രാജ്യങ്ങളും ഒരുനാൾ മണ്ണടിഞ്ഞുപോകും. എന്നാൽ കലയിലൂടെ അനശ്വരമാക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യം കാലങ്ങൾ കഴിഞ്ഞാലും ലോകം നെഞ്ചേറ്റിക്കൊണ്ടേയിരിക്കും.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ಮಗರಿ ಗದ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD. മലയാളത്തിൽ ഇതിനെ അതിജീവിച്ച മാനസിക ആഘാത സമ്മർദ്ദ രോഗം എന്ന് വിളിക്കാം. ഭീകരമായ ഒരനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയുടെ മനസ്സിൽ ആ ആഘാതം എത്രത്തോളം നിലനിൽക്കുന്നുവെന്ന് ഈ രോഗം കാണിച്ചു തരുന്നു. ഈ രോഗം നിർണയിക്കുന്നതിന് ചില പ്രധാന മാനദണ്ഡങ്ങളുണ്ട്. PTSD രോഗനിർണയത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായതും നിർണായകവുമായ മാനദണ്ഡമാണ് ആ വ്യക്തി ആഘാതകരമായ ഒരു സംഭവവുമായി സമ്പർക്കത്തിൽ വന്നിരിക്കണം എന്നത്. ഈ ആഘാതം എന്നത് യഥാർത്ഥത്തിലോ അല്ലെങ്കിൽ ഭീഷണമായോ ഉള്ള മരണം, ഗുരുതരമായ പരിക്ക് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്നിവയിൽ ഒന്നായിരിക്കും. ഈ സമ്പർക്കം നാല് വഴികളിലൂടെ സംഭവിക്കാം. ഇതാണ് ഏറ്റവും സാധാരണമായ വഴി. ആഘാതകരമായ സംഭവത്തെ നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ അവർക്ക് PTSD വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ അപകടത്തിൽപ്പെടുക, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുക, പ്രകൃതി ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടാം. സംഭവം സ്വന്തം ശരീരത്തിന് ഗുരുതരമായ പരിക്കോ ജീവൻ ഭീഷണിയോ ഉണ്ടാക്കിയതാകാം. സംഭവം മറ്റൊരാൾക്ക് സംഭവിക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് ദൃക്സാക്ഷിയാവുക എന്നത് രണ്ടാമത്തെ മാനദണ്ഡമാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാൾക്ക് നേരെ നടന്ന അക്രമം നേരിട്ട് കാണുക അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം കൺമുന്നിൽ സംഭവിക്കുന്നത് കാണുക. ഇവിടെ ആഘാതം സംഭവിക്കുന്നത് ദൃക്സാക്ഷിയുടെ മനസ്സിലാണ്. ആ വ്യക്തിക്ക് നേരിട്ട് പരിക്കേറ്റില്ലെങ്കിൽ പോലും കണ്ട ഭീകരത അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കും. നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾക്ക് ആഘാതകരമായ സംഭവം സംഭവിച്ചു എന്നറിയുന്നതും ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടും. എന്നാൽ ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്. യഥാർത്ഥമായതോ ഭീഷണിപ്പെടുത്തിയതോ ആയ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം അക്രമാസക്തമോ ആകസ്മികമോ ആയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു അടുത്ത സുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്നോ ഒരു കുടുംബാംഗം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നോ അറിയുന്നത്. രോഗമൂലമുള്ള മരണങ്ങളോ പ്രകൃതിപരമായ മരണങ്ങളോ സാധാരണയായി ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടാറില്ല. ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ആഘാതകരമായ സംഭവത്തിന്റെ വിപരീത ഫലങ്ങളുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ തീവ്രമായി സമ്പർക്കത്തിൽ വരുന്നവർക്കാണ് ഈ മാനദണ്ഡം ബാധകമാവുന്നത്. അതായത്, ഒരു സംഭവം നേരിട്ട് അനുഭവിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് പകരം ആ സംഭവത്തിന്റെ ഭീകരമായ വിശദാംശങ്ങൾ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരുന്നവർ. ഉദാഹരണത്തിന്, മൃതദേഹങ്ങൾ ശേഖരിക്കുന്ന രക്ഷാപ്രവർത്തകർ അഥവാ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെടാം. ഇവർക്ക് ഈ ദുരന്തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഈ നാല് വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ ഒരു വ്യക്തി ആഘാതകരമായ സംഭവവുമായി സമ്പർക്കത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് PTSD രോഗനിർണയത്തിനുള്ള ആദ്യപടി പൂർത്തിയാകുന്നുള്ളൂ. ബാക്കിയുള്ള മാനദണ്ഡങ്ങളായ ഓർമ്മകൾ വീണ്ടും വരുന്നുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: கேட்காம் காத்திருந்து கேட்காம் கருணா சாய் ரேடியோ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം. പുളിയറക്കോണം ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഉരിയാടുന്നത് ഉപകാരത്തിനാകണം. നല്ല പ്രവൃത്തി, നല്ല വാക്ക്, ഇവയെക്കുറിച്ച് നാം ശീലിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലലും ദ്രോഹിക്കലും ഒഴിവാക്കണം. പരുഷമായി നിയന്ത്രണം വിട്ട് പെരുമാറരുത്. എല്ലായ്പ്പോഴും ദയയും സഹതാപവും മനസ്സിലുണ്ടാകണം. തരാത്തത് എടുക്കരുത്. തൻ്റേതല്ലാത്തത് അതെന്തുമാകട്ടെ, അന്യനവകാശപ്പെട്ടത് ഒന്നും എടുക്കരുത്. ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത് കിട്ടുമെന്ന വിശ്വാസം വേണം. സത്യമല്ലാത്തത് പറയരുത്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കൂറുള്ളവനും വിശ്വസ്തനുമായിരിക്കണം. വാക്കുപാലിക്കണം. അപവാദങ്ങൾ പറയരുത്. അപവാദങ്ങൾ കേട്ടാൽ അവ പറഞ്ഞു നടക്കരുത്. തർക്കങ്ങൾക്കിടയുണ്ടാകരുത്. പിരിയുന്നവരെ കഴിയുമെങ്കിൽ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കണം. ആളുകൾക്കിടയിൽ സ്വരചേർച്ചയുണ്ടാക്കാൻ ആവതും ശ്രമിക്കണം. സമാധാനമുണ്ടാകുന്ന തരത്തിൽ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും പാരുഷ്യമരുത്, കടുവചനമരുത്. മൊഴികൾ മധുരമാകണം. ഉള്ളതിന് ഇമ്പമേകുന്നതാകണം. ചലനഭാഷണവും മിഥ്യാഭാഷണവും ഒഴിവാക്കണം. ഉരിയാടുന്നത് ഉപകാരത്തിനാകണം. വാക്കുകൾ കൃത്യമാകണം. തെളിവായ അർത്ഥം പകരുന്നതാകണം. അങ്ങനെയായാൽ അയാൾ പറഞ്ഞത് ആളുകൾ ഓർക്കും. പ്രഭാഷണങ്ങളിൽ ആശയം വ്യക്തമാകാൻ ഉചിതമായ ഉപമകൾ കണ്ടെത്തണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 10-ന്റെ ഹൃദയഭൂമികയിലൂടെയാണ്. 1806 ജൂലൈ 10 വെല്ലൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. 1991 ജൂലൈ 10 റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസിഡന്റായി ബോറിസ് എൽസിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.
2: 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്?
2: സന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം കൗശികി ചക്രബർത്തി പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പി ലീല ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഡോക്ടർ മമത ജോഷി പാടുന്നു.

0: മങ്ങുന്ന സന്ധ്യാവെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം നൈനാദേവി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 ഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും എൻഡിഎയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെടലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാടക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു.

0: ാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
2: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നും ഉണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു.
3: സാന്ധ്യരാഗങ്ങളിൽ ഇനി പാലക് മുച്ചൽ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി KS ചിത്ര ആലപിച്ച ഗാനം.

0: സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contract, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനുശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207, വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വായിക്കൂ,
4: കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്ന് ആദ്യം കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിതാര.

ചിത്രം നാടോടി. സംഗീതം എസ് പി വെങ്കടേഷ്. രചന ഒ എൻ വി കുറുപ്പ്. ആലാപനം കെ ജി മാർക്കോസ്.

ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മോഹൻ സിത്താര സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിത്താര, രചന ഗിരീഷ് പുത്തഞ്ചേരി.

എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം നരസിംഹം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി.

വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് ഷാൻ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം മധു ബാലകൃഷ്ണൻ, വൃന്ദ ഷമീക്.

കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി. കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം കണ്ണകി.

നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും സുജാത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ചിത്രം മാടമ്പി. സംഗീതം എം ജയചന്ദ്രൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം സുദീപ് കുമാർ. രൂപ

ബയോസ്കോപ്പിലിനി എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ, രാജലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ஹர்ஷபாஷ்பம் நீரங்கு.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേൾക്കാം. മനുഷ്യരെ ഒരുപോലെ കാണാൻ ഉദ്ബോധിപ്പിക്കുക മാത്രമല്ല, ഉപനിഷത്തുക്കളുടെ സാർത്ഥകമായ വ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യജന്മത്തിന്റെ മഹത്വവും ഉദാത്തതയും വെളിപ്പെടുത്തിയ മഹജന്മം ശ്രീനാരായണ ഗുരു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം നാരായണ ഗുരുവിന്റെ ദർശനങ്ങളായിരുന്നു. അഹം ബ്രഹ്മാസ്മി എന്നതിനേക്കാൾ ബ്രഹ്മം എല്ലാത്തിലുമുള്ളതുപോലെ അപരനിലുമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞാൻ അപരനിലുമുണ്ട് എന്നതായിരുന്നു ഗുരുദേവ ദർശനം. കൂരിരുട്ടിൽ കത്തിച്ചു വെച്ച ഒരു കൈത്തിരി നാളമായിരുന്നു ശ്രീനാരായണ ഗുരു. ആധുനിക കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ നാരായണ ഗുരുവിനെ അറിയില്ല എന്നതാണ്. അത്രയേറെ ആശയപൂരിതവും ഭാവനാ സമ്പന്നവും വിപ്ലവാത്മക ചിന്തയും സംഘടനാ പാഠവും ഒത്തിണങ്ങിയ അപൂർവ പ്രതിഭയായിരുന്നു ശ്രീനാരായണ ഗുരു. ആ പ്രകാശത്തെ അത്ര കണ്ടങ്ങ് ഉൾക്കൊള്ളാനോ അതിൻ്റെ ധാരയിലൂടെ സഞ്ചരിക്കാനോ നമ്മൾ ഇനിയും ശ്രമിച്ചിട്ടില്ല. മനുഷ്യൻ ജാതിമത ചിന്തകളിൽ നിന്ന് മുക്തനാകാതെ സ്വാതന്ത്ര്യമില്ല എന്ന് നാരായണ ഗുരു ഉറച്ചു വിശ്വസിച്ചു. ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന് പറഞ്ഞത് മാനവത്വത്തെ മുന്നിൽ കണ്ടിട്ടായിരുന്നു.

അരുവിപ്പുറത്ത് പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് ഗുരു പ്രാർത്ഥനാ നിരതനായിരുന്നു. ആ കണ്ണുകൾ സജലങ്ങളായി. അതേക്കുറിച്ച് കുമാരനാശാൻ പറഞ്ഞതിങ്ങനെയാണ്: സ്വാമിയുടെ തേജോമയമായ മുഖത്ത് ആ സമയം അശ്രുധാരകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. ആ അശ്രുധാരയുടെ ഉറവിടം എന്തെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കും എനിക്കും പ്രയാസമാണ്. എങ്കിലും ആ കണ്ണുനീർ ദൈവികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരാശിയുടെ സങ്കടങ്ങൾ ഓർത്ത് ആ സങ്കടങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് വേദനിക്കുന്ന മഹാത്മാക്കളുടെ കണ്ണുനീരിൽ ഞാൻ ദൈവത്തെ കാണുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്നിൽ ആയിരം സൗരമണ്ഡലം. മനുഷ്യരുടെ സങ്കടങ്ങളിൽ അനുതാപപൂർവം സങ്കടപ്പെടാനാവുന്നതുകൊണ്ടാണ് അങ്ങനെ അശ്രു പൊഴിച്ചത്. അന്ന് കേരളീയർ മനുഷ്യരായി ഉയർന്നിരുന്നില്ല. ജാതിയുടെയും ഉപജാതിയുടെയും മതങ്ങളുടെയും സങ്കുചിതത്വങ്ങളിൽ അകപ്പെട്ട് മനുഷ്യർ അടിമകളായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അടിമകൾ, ജാതിഭേദത്തിൻ്റെ അടിമകൾ, മതദ്വേഷത്തിൻ്റെ അടിമകൾ, അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ അടിഞ്ഞുകൂടിയിരുന്നവർ. അവരെ മാനവികതയുടെ സൂര്യപ്രകാശത്തിലേക്ക് വിളിച്ചുയർത്തുക എന്നതായിരുന്നു ഗുരുദേവന്റെ ദൗത്യം. ആയതിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ ഒരിടമെന്ന നിലയിലാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠാകർമ്മം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പ്രഖ്യാപിക്കാനും ഗുരുവിന് കഴിഞ്ഞു. അത് അത്രയേറെ ഉത്കൃഷ്ടമായ പ്രഖ്യാപനമായിരുന്നു.

ശിവഗിരി മഠം സ്ഥാപിച്ച കാലത്ത് ഗുരുദേവൻ നൽകിയ ഉപദേശത്തെ കുമാരനാശാൻ 1907 പ്രസിദ്ധപ്പെടുത്തി. ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല. അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖമനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിന്റെ പരമലക്ഷ്യമായ സുഖപദത്തെ പ്രാപിക്കുവാൻ ആത്മീയമായും ലൗകികമായുമുള്ള സർവവിധ ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. യുക്തിബോധവും ശാസ്ത്രീയ വീക്ഷണവും ജീവിതത്തിൽ പുലർത്താൻ നാരായണ ഗുരു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നിരീക്ഷണത്തിന്റെയും അനുഭവത്തിന്റെയും പിൻബലമുള്ള ശാസ്ത്രീയ ബോധം ഗുരുവിനുണ്ടായിരുന്നു. അന്ത്യഘട്ടത്തിൽ മൂത്രാശയ രോഗത്താൽ പീഡിതനായപ്പോൾ കൂടെയുള്ളവരോട് ഗുരു ചോദിച്ചുവത്രേ, കർക്കശമായ ബ്രഹ്മചര്യവ്രതം ദീക്ഷിച്ചതിന്റെ ഫലമായിരിക്കുമോ ഈ രോഗമെന്ന്. അതുപോലെ ഒരു കുഗ്രാമത്തിൽ ഗുരു എത്തുമ്പോൾ ഗുരുവിനെ സമീപിച്ച പലരും തങ്ങളുടെ ത്വക്ക് രോഗം ഭേദപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ആ പ്രദേശം ചുറ്റി നടന്ന് കണ്ടതിനു ശേഷം ഗുരു പറഞ്ഞത്, ത്വക്ക് രോഗമൊക്കെ ചികിത്സിക്കാം, പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടത്തെ കുളങ്ങളെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം കുളങ്ങൾ മലിനമാണ്, അതാണ് ത്വക്ക് രോഗങ്ങൾക്ക് കാരണം. കൃത്യമായ ശാസ്ത്രീയ വീക്ഷണമാണ് നാരായണ ഗുരുവിനെ സാമൂഹിക വിപ്ലവകാരിയാക്കി മാറ്റിയത്.

വിശ്വാസങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഗുരു ആശ്രയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അതിശക്തമായി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറയാൻ ഗുരുവിന് കഴിഞ്ഞത്. പൊതുജീവിതത്തിലുണ്ടാകുന്ന തർക്കങ്ങളും കലഹങ്ങളും സംഘർഷങ്ങളും മറ്റും നേരിടുന്നതിൽ പ്രത്യേകമായ ഒരു വൈഭവം ഗുരുദേവനുണ്ടായിരുന്നു. തമ്മിൽ വഴക്കുണ്ടാക്കി പിരിയരുതെന്നും തമ്മിൽ തർക്കങ്ങൾ അരുതെന്നും ദമ്പതികളോട് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷപാതവും ഒരു കാര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. മനുഷ്യൻ ഉന്നതനായി നന്നായി ജീവിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിനും സൂക്ഷ്മദൃഷ്ടിയ അവ മനസ്സിലാക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടാണ് ഗുരുദേവൻ തന്റെ മുന്നിലെത്തിയിരുന്ന ഏതു പ്രശ്നവും കൈകാര്യം ചെയ്തിരുന്നത്. മനുഷ്യർക്കിടയിലെ പാരസ്പര്യത്തിന് നാരായണ ഗുരു വലിയ പ്രാധാന്യമാണ് നൽകിയത്. മനുഷ്യനേക്കാൾ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നിനും നാരായണ ഗുരു നൽകിയിരുന്നില്ല. പ്രതിഷ്ഠകൾ

ചെയ്തതുപോലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, പകരം വെല്ലുവിളിക്കുന്നതിനു വേണ്ടിയായിരുന്നു. കണ്ണാടി പ്രതിഷ്ഠ പോലും അതിശക്തമായ വെല്ലുവിളിയായിരുന്നു. ആ കാലത്ത് ഇത്രയും ധീരമായ നിലപാടുകൾ തൻ്റെയിടത്തോടെ ഏറ്റെടുത്ത നാരായണ ഗുരുവിന്റെ സ്ഥാനം വിപ്ലവകാരികളുടെ പട്ടികയിലാണെന്നതിൽ സംശയമില്ല തന്നെ.

0: ഒരേ ഒരു താരം.
1: തൊഴിലാളികളുടെ ദയനീയ സ്ഥിതിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ സംഘടിത ശക്തിയുടെ കരുത്ത് ബോധ്യപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ സംഘാടകൻ ശ്രീനാരായണ ഗുരുവായിരുന്നു. അക്കാലത്ത് തൊഴിലാളികളുടെ സ്ഥിതി അതീവ ദയനീയമായിരുന്നു. മാടുകളെപ്പോലെ ജോലിയെടുക്കണം, കൂലി കിട്ടില്ലെന്ന് മാത്രമല്ല നിന്ദയും പീഡനങ്ങളും. അവകാശമെന്നൊരു കാര്യം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. 12 മണിക്കൂർ ജോലിയെടുത്താലും തൊഴിലുടമയ്ക്ക് തൃപ്തിയാവില്ലായിരുന്നു. ദുരവസ്ഥയ്ക്കെതിരെ ഉണർന്ന് സംഘടനയിലൂടെ പോരാടാൻ ഗുരു തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു. ശ്രീനാരായണ പ്രസ്ഥാനം അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ആലപ്പുഴയിൽ തൊഴിലാളി സംഘടന ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഗുരുവിന്റെ മുഖ്യശിഷ്യനായ സത്യവ്രത സ്വാമികൾ പങ്കെടുത്തു. ഗുരുവിന്റെ പ്രതിനിധിയായാണ് പങ്കെടുത്തത്. അതുപോലെ മലബാറിലെ ബീഡി തൊഴിലാളികളുടെ ആദ്യകാല സംഘടനയ്ക്ക് നൽകിയ പേര് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലായിരുന്നു.

ദുർദേവതാരാധന, ജന്തുബലി തുടങ്ങിയ പ്രാകൃതമായ സമ്പ്രദായങ്ങൾ ദൂരീകരിക്കാൻ ഗുരുദേവൻ നേരിട്ടിടപെട്ടിട്ടുണ്ട്. വിവാഹ ചടങ്ങ് ലളിതമാക്കാൻ നിർദ്ദേശം നൽകി. മിശ്രവിവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിച്ചു. കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഗുരു ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ വ്യവസായ അഭിവൃദ്ധിയുടെ കാര്യത്തിലും. വ്യവസായത്തിലൂടെ മാത്രമേ കാര്യമാത്ര പ്രസക്തമായ അഭിവൃദ്ധി സമൂഹത്തിൽ ഉണ്ടാകൂ എന്ന് ഗുരുവിന് ബോധ്യമുണ്ടായിരുന്നു. കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വെടിവുള്ളതാക്കി മാറ്റുന്നതിന് ആളുകളെ ഗുരുദേവൻ സദാ ഉദ്ബുദ്ധരാക്കിക്കൊണ്ടിരുന്നു. ലോകക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുക എന്ന സന്ദേശമായിരുന്നു സ്വന്തം ജീവിത സപര്യയിലൂടെ നാരായണ ഗുരു പകർന്നു നൽകിയത്. ഒരു മനുഷ്യനും വെറുതെയിരിക്കരുതെന്നും ചെറിയ ചെറിയ കർമ്മങ്ങളിൽ വ്യാപൃതമായാലേ സമൂഹം തന്നെ അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് ഗുരു ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അതുണ്ടാക്കിയ ഒരു സാമൂഹിക വിപ്ലവം നിസ്സാരമായിരുന്നില്ല.

വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തിരുന്ന, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്ന പ്രഗത്ഭരായ ആളുകൾ. അതും ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ടി കെ മാധവൻ, സി കൃഷ്ണൻ, മോർക്കോത്ത് കുമാരൻ, സി വി കുഞ്ഞിരാമൻ, സ്വാമി ആനന്ദതീർത്ഥർ തുടങ്ങിയ വ്യക്തികൾ. വ്യത്യസ്തമായ അവരുടെ വ്യക്തിത്വങ്ങൾ ഗുരുദർശനത്തിൽ വിലയം കൊണ്ട് ഏകീകൃതമായി. വ്യത്യസ്തങ്ങളായ നാദധാരകൾ ലയാത്മകമായി ചേർന്ന് സംഗീതമാകുന്നത് പോലെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ഒരു കാലഘട്ടത്തിന്റെ കർമ്മസംഗീതമായി മാറി. ആ സംഗീതത്തിന്റെ അനുരണനങ്ങളാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ആദർശശാലികളെ ഇന്നും കർമ്മോന്മുഖരാക്കിക്കൊണ്ടേയിരിക്കുന്നത്. കർമ്മത്തേക്കാൾ വലിയ ഈശ്വരൻ വേറെയില്ല എന്ന് ഗുരു ഉറച്ചു വിശ്വസിക്കുകയും അതുദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഗുരുവിനെ അറിഞ്ഞവർക്ക് ഒരു സാമുദായിക സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാനാവില്ല. കാരണം ഗുരു ആകാശമാണ്, അതിന്റെ വിശാലത അനാദിയുമാണ്.

മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ ജാതിമത ഭേദങ്ങളിൽ നിന്നും മുക്തമായേ തീരൂ. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പിന്മാറിയേ തീരൂ. ധിഷണാശാലിയായ ഗുരുദേവന്റെ മാനവിക ദർശനത്തിന്റെ ഏറ്റവും ലളിതമായ സന്ദേശമായിരുന്നു അത്. ഉത്ഭുല്ല ബാലരവി പോലെ കാന്തിമാനെന്ന് നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ ആശാൻ പറയുന്നു. പറയുന്നത് ദിവാകരയോഗിയെക്കുറിച്ചാണെങ്കിലും ആ വിശേഷം സർവഥാ ചേരുന്നത് ശ്രീനാരായണ ഗുരുവിനാണ്. നവ്യമാം പരിധിയാർന്ന അനുക്ഷണം, ദിവ്യദീപ്തി ചിതറിയിടുമാ മുഖം എന്നാശാൻ പറയുന്നത് ഗുരുവിനെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചാണ്? 1916 ആശാൻ ഗുരുവിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂ മല പോലെ, ഭ്രാന്തു പിടിച്ച മത്സരങ്ങൾക്കും വാദകോലാഹലങ്ങൾക്കുമിടയിൽ പ്രശാന്ത ചിത്തനായി മല പോലെ വസിച്ചു എന്നാണ് അർത്ഥം. ഇനി ബോധേശ്വരൻ ഗുരുവിനെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ: എത്ര അസ്വാസ്ഥ്യജനകമായ പരിതസ്ഥിതിയിലും ഗംഗ തന്നിലെ ഹൃദം പോലെ ശാന്തഗംഭീരമായിരിക്കുക എന്നത് സ്വാമികളുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു.

ദൈവദശകം, ആത്മോപദേശ ശതകം, കുണ്ടലിനിപ്പാട്ട്, പിണ്ഡനന്ദി, അനുകമ്പാദശകം, ജീവകാരുണ്യ പഞ്ചകം, അങ്ങനെ എത്രയോ കൃതികൾ. ദൈവദശകമാണ് ഏറെ ജനകീയമെങ്കിലും പിണ്ഡനന്ദി വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നു. രേതസ്സു തന്നെ ഇത് രക്തമൊടും കലർന്നു, നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ലൻ, താതൻ വളർത്തിയവനാണിവനിന്നു ശംഭു. ഗഹനമായ വരികൾ. എന്നാൽ ജീവകാരുണ്യ പഞ്ചകത്തിലെ വരികൾ കുറെ കൂടി ലളിതമാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. കൊല്ലുന്നതുമെങ്ങനെ, ജീവികളെ തെല്ലും കൃപയേറ്റ് ഭുജിക്കിയതും. അവിടെ നിന്ന് അനുകമ്പാദശകത്തിലെത്തുമ്പോൾ ഗുരു പറയുന്നത്, ഒരു ജന്തുവിനും ഒരു പീഡ പോലും ഉണ്ടാകരുതെന്നാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇങ്ങനെ സമസ്ത ലോകത്തിലെ സമസ്ത ജന്തുപ്രാണികളും ഒരു പീഡയും കൂടാതെ ജീവിച്ചു പോരണമെന്ന മഹാദർശനമായിരുന്നു നാരായണ ഗുരു മുന്നോട്ട് വെച്ചത്. ഗുരു ദൈവദശകം എഴുതിയതിന് പിന്നാലെയാണ് സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതിയത്. ദൈവദശകം വായിക്കണമെന്ന് സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞതിനൊപ്പം സയൻസ് ദശകം എഴുതിയതിന് അഭിനന്ദിക്കുകയും ചെയ്തു.

ഗുരുവിനെ അറിഞ്ഞവർ കുറവ്, അറിഞ്ഞവരോ ജീവിതമറിഞ്ഞു. വേദാന്തത്തിന്റെ സൂക്ഷ്മാശയങ്ങളിൽ വിഹരിക്കാൻ മാത്രമല്ല, സമൂഹത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാനും ഗുരുദേവ ദർശനങ്ങളിലൂടെ സാധിക്കുമെന്നവർ തിരിച്ചറിഞ്ഞു. ഗുരുവിനെ അറിയാത്തത് ഒരു വലിയ ദുരന്തമാണെന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല തന്നെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. അധികം ടെൻഷനൊന്നുമില്ലാത്ത രാത്രികളിൽ, ഇനി ടെൻഷനുള്ള രാത്രികളാണെങ്കിലും പാട്ട് കേട്ട് കേട്ട് ഉറങ്ങാനാവുക എന്നത് ഒരു സുഖം തന്നെയാണ്. പാട്ടിഷ്ടമല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർ താരാട്ട് പാടുന്നത്? എങ്ങനെയാവും താരാട്ട് പാട്ടുകൾ ഉണ്ടായത്? ആരാവും ആദ്യം താരാട്ട് പാടിയത്? ആരായാലും അതാദ്യം മുഴങ്ങിയത് കൊട്ടാരത്തിനുള്ളിലല്ല എന്ന് തീർച്ച. കാടിൻ്റെ പുരൾച്ചകൾക്കകത്ത് കുഞ്ഞിനെ തുടതട്ടി ഉറക്കിയ താളത്തിൻ്റെ ഉൾക്കാമ്പാണ് താരാട്ട് പാട്ടുകൾക്കുള്ളത്. ചരിത്രവും ഐതിഹ്യവുമൊക്കെ അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഒരു താരാട്ട് പാട്ട് കേൾക്കാം.

കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും താരാട്ട് കേട്ടുറങ്ങാൻ കൊതിക്കുന്നുണ്ട്. താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ എന്ന പ്രായമൊക്കെ കഴിഞ്ഞതിൻ്റെ നാണക്കേട് കൊണ്ടാണ് ഒരു താരാട്ട് പാടിത്തരുമോ എന്ന് ആരും ഭാര്യമാരോട് ചോദിക്കാത്തത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ചോദിക്കാത്തത്. അൽഷിമേഴ്സ് ബാധിച്ച ഭാര്യയ്ക്ക് താരാട്ട് പാടിക്കൊടുക്കുന്ന ഭർത്താവിനെ എനിക്കറിയാം. രാത്രിയുടെ ഏകാന്തതയിൽ പഴയ ഓർമ്മകളുടെ പട്ടുതൂവാലകൾ കൊണ്ട് അയാൾ ഭാര്യയെ തഴുകുന്നു. പാട്ടിൻ്റെ മഞ്ഞു കണങ്ങൾ കൊണ്ട് അവരെ തലോടുന്നു. മച്ചിൽ കണ്ണുനട്ട് കിടക്കുന്ന അവർ പാട്ടിൻ്റെ വിലോലമായ അരണ്ട വെളിച്ചത്തിൽ എപ്പോഴോ ഉറങ്ങുന്നു. അയാളും അതേ പാട്ടിൻ്റെ ഹൃദ്യമായ മെത്തയിൽ വീണ് സുഖമായി ഉറങ്ങുന്നു. ഒരു പാട്ട് കേൾക്കാം.

അമ്മ അയൽപക്കത്ത് ഒരു വീട്ടിൽ ഉപ്പ് ചോദിക്കുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു. ഇവിടെ ഉപ്പുണ്ടല്ലോ, പിന്നെന്തിനാണ് അവരോട് ഉപ്പ് ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഞാനന്ന് ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞു, നോക്ക്, നമ്മുടെ അയൽപക്കക്കാരിൽ പലരും ശരിക്കും പാവങ്ങളാണ്. അവർ അരിയും ഉഴുന്നും വെളിച്ചെണ്ണയുമൊക്കെ നമ്മളോട് കടം വാങ്ങാറുണ്ട്. അതുപോലെ ചിലത് നമ്മളും അവരോട് ചോദിക്കണം. അതവർക്ക് തരാൻ കഴിയുന്നതുമായിരിക്കണം. അതെന്തെന്നാൽ, നമ്മൾ അവരോടും സാധനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമുക്കും അവരുടെ സഹായം ആവശ്യമുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാകും. അങ്ങനെയെങ്കിലേ മടി കൂടാതെ എന്തും അവർ നമ്മളോട് ചോദിക്കൂ. അമ്മയുടെ ഈ തത്വശാസ്ത്രത്തെ ഏത് സൈദ്ധാന്തികത വെച്ചാണ് ഞാൻ അളന്നെടുക്കേണ്ടത്? മനുഷ്യൻ്റെ ആത്മാഭിമാനത്തോടുള്ള ആദരവ് കാണിക്കലിൻ്റെ ഏറ്റവും ലളിതമായ ഒരു തത്വശാസ്ത്രം. ഞാൻ പഠിച്ച ഒരു മനഃശാസ്ത്രം കൊണ്ടും അളക്കാനാവാത്ത ഒന്ന്. ലളിതം, സുന്ദരം. ഒരു പാട്ട് കേട്ടാലോ?

പ്രാചീന കാലം മുതൽ ഇന്നുവരെ ഉണ്ടായ എല്ലാവിധ അഭിവൃദ്ധിക്കും കാരണം ശാസ്ത്രവും ശാസ്ത്രീയ മനോഭാവവുമാണ്. അതിലൊരു സംശയവുമില്ല. ലോകത്തുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം മതവുമാണ്. ഇങ്ങനെ പറഞ്ഞത് ഫിലോസഫി എത്തിസ്റ്റായ ബെഡ്രൻ ആർതർ വില്യം റസ്സലാണ്. അതായത് ബെഡ്രൻ റസ്സൽ. വളരെയേറെ ആഴമുള്ള ഒരു സത്യമാണത്. മതങ്ങളുടെയും ജാതികളുടെയും വേലിക്കെട്ടുകളില്ലാത്ത ഒരു ലോകം പുലരുമോ? പുലരുമായിരിക്കും. വരുമൊരു കാലം മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊരു കാലം വരാതിരിക്കില്ല. ഒരു പാട്ട് കേട്ടാലോ?

നാഴിക എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് മോള് ചോദിച്ചു. അത് പറഞ്ഞു കൊടുക്കാൻ ഏറെ പാടുപെട്ടു. ആറ് വീർപ്പാണ് ഒരു വിനാഴിക എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. 60 വിനാഴികയാണ് ഒരു നാഴിക, അതായത് 24 മിനിറ്റ്. അപ്പോൾ 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. 7.5 നാഴിക ഒരു യാമം. 8 യാമം ഒരു ദിവസം. 7 ദിവസം ഒരാഴ്ച. 15 ദിവസം ഒരു പക്ഷം. 2 പക്ഷം ഒരു മാസം. 6 മാസം ഒരു അയനം. 2 അയനം ഒരു കൊല്ലം. അതാണ് പഴയ കണക്ക്, വെറും പഴയ കണക്ക്. മോൾക്കത് മനസ്സിലായി കാണില്ല എന്നെനിക്കുറപ്പാണ്. എന്നാലും ആ പഴയ കണക്ക് ഒന്നുകൂടെ ഓർക്കാൻ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം. ഒരു പാട്ട് കേട്ടാലോ?

പല പേടിക്കാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളെ പേടിച്ചു കഴിയുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ചുപേരെങ്കിലും അങ്ങനെ കാണുമായിരിക്കും. കാലിറ്റ്സെ സാംവിറ്റെ എന്ന റുവാണ്ട സ്വദേശിയായ ഒരു 71-കാരനുണ്ട്. 16 വയസ്സുമുതലാണ് സാംവിറ്റെ സ്ത്രീകളിൽ നിന്ന് അകന്നു തുടങ്ങിയത്. വീട്ടിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കാൻ 15 അടി ഉയരത്തിലുള്ള വേലി കെട്ടി മറച്ചു. എന്നാൽ ഇതൊന്നുമല്ല അതിലെ രസം. സ്ത്രീകളെ പേടിച്ച് വീട്ടിനു ചുറ്റും വേലി കെട്ടി മറച്ച് പുറത്തിറങ്ങാതെ കഴിയുന്ന സാംവിറ്റയുടെ ജീവൻ നിലനിർത്തുന്നത് ഗ്രാമത്തിലെ സ്ത്രീകൾ തന്നെയാണ്. പ്രത്യേകിച്ചും സാംവിറ്റയുടെ അയൽവാസികളായ സ്ത്രീകൾ. അവർ വീട്ടുമുറ്റത്തേക്ക് ഭക്ഷണം പൊതിഞ്ഞ് എറിഞ്ഞു കൊടുക്കും. എന്നിട്ടവർ പോകും. അവർ പോയി എന്നുറപ്പായാലേ അയാൾ പുറത്തിറങ്ങി ഭക്ഷണം എടുക്കൂ. ഓരോരോ കാര്യങ്ങളെ, ഓരോരോ പേടികളെ, ഓരോരോ ഫോബിയകളെ എന്തു പറയാനാണ് അല്ലേ? ഒരു പാട്ട് കേൾക്കാം.

പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. നോക്കാം, പറ്റും, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലുതാക്കി പുലിവാലാക്കുന്നത്. കഴിയാത്തത് കഴിയില്ല തന്നെ. അത് പിന്നെ ആലോചിക്കാം, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പ്രതീക്ഷിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമയനഷ്ടവും വിശ്വാസനഷ്ടവും ഉണ്ടാകും എന്നല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെന്തു വിചാരിക്കും എന്ന ചിന്തയാണ് നോക്കാം ശ്രമിക്കാം എന്നതിലേക്ക് ആളുകളെ നയിക്കുന്നത്. ഞാൻ ഉള്ളതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് പറയുന്നവരുണ്ട്. അതൊരു വലിയ തെറ്റാണ്. കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നാവിലിരിപ്പും. ശത്രുക്കളെ സൃഷ്ടിക്കുന്നതും മിത്രങ്ങളെ ഉണ്ടാക്കുന്നതും നാവാണ് എന്ന് പഴമക്കാർ പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്നറിയുമോ? ശരിയാണത്. ഒരു പാട്ട് കേൾക്കാം.

എവിടെ സങ്കുചിത ദേശീയതയുടെ മതിലുകളാൽ ലോകം ചെറുകഷ്ണങ്ങളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ വ്രതാചാരങ്ങളുടെ വരണ്ട മരുഭൂമികൾ യുക്തിയുടെ തെളിനീരുറവയെ വഴിതെറ്റിക്കാതിരിക്കുന്നുവോ, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗഭൂമിയിലേക്ക് പിതാവേ എൻ്റെ രാജ്യം ഉണരേണമേ. ടാഗോറിൻ്റെ വരികളാണ് അർത്ഥവത്തായ വരികൾ. നൂറ്റാണ്ടായിട്ടും കാര്യങ്ങൾ ഏതാണ്ടെല്ലാം പഴയ പോലെ തന്നെ. സങ്കുചിതത്വത്തിനും മാറ്റമില്ല, മൃതാചാരങ്ങൾക്കും മാറ്റമില്ല. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാവർക്കും എല്ലാം കൊടുത്തു കൃഷ്ണൻ. ദുര്യോധനന് സൈന്യം, അർജുനന് സൗഹൃദം. ഓഘവതി നദിയുടെ തീരത്തിലൂടെ ഒട്ടും വേഗതയിലല്ലാതെ കൃഷ്ണൻ നടന്നു, ഒപ്പം ഉദ്ധവനും. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, കഴിയുന്നത്ര കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്തു. ഇനി മടങ്ങാനുള്ള സമയമായി. വിഷം പുരണ്ട ഒരമ്പ് എന്നെ കാത്തിരിക്കുന്നു. പോകുന്നതിനു മുമ്പ് ഉദ്ധവ, എന്നോട് എന്തെങ്കിലും ചോദിക്കൂ. ഞാൻ നിനക്ക് ഒന്നും തന്നില്ലല്ലോ. കൃഷ്ണ, എനിക്കൊന്നും വേണ്ട. ഈ പാദമുദ്രകൾക്ക് പിന്നാലെ ഇങ്ങനെ നടക്കാനാവുന്നത് തന്നെ മഹാപുണ്യം. ഒന്നും വേണ്ട. പക്ഷെ കൃഷ്ണൻ നിർബന്ധിച്ചു. എന്തെങ്കിലും ചോദിച്ചാലേ തീരൂ എന്നായി. എങ്കിലൊരു സംശയം ചോദിക്കാമെന്നായി ഉദ്ധവൻ. കൃഷ്ണ, എല്ലാം അറിയുന്നവനല്ലേ അങ്ങ്? ചൂതാട്ടം നടക്കാതിരുന്നെങ്കിൽ, അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? എത്ര ആയിരങ്ങൾ വിധവകളായി, എത്ര പേർ അനാഥരായി, എത്ര ജീവജാലങ്ങൾ ചത്തുമലച്ചു, അതെല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ? ഒരു പുഞ്ചിരിയോടെ കൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു. മനുഷ്യഗണം മുഴുവൻ കേട്ടിരിക്കേണ്ട ഒരു മറുപടിയായിരുന്നു അത്. അതെന്തായിരുന്നെന്നല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഉദ്ധവൻ്റെ സംശയത്തിന് കൃഷ്ണൻ പറഞ്ഞ മറുപടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഏതൊരു ജീവജാലത്തിനെ അപേക്ഷിച്ചും വ്യത്യസ്തനാണ് മനുഷ്യൻ. ചിന്തിച്ച് ജീവിക്കാൻ കഴിയുന്നവൻ, യുക്തിയോടെ ചിന്തിക്കാൻ കഴിയുന്നവൻ. നീ ഒന്ന് ഓർത്തുനോക്ക്, ചൂതാട്ടം നടക്കാൻ പോകുന്ന സമയം തനിക്കു പകരം അമ്മാവനായ ശകുനിയാണ് കളിക്കാൻ പോകുന്നതെന്ന് ദുര്യോധനൻ പറഞ്ഞു. ആ സമയത്ത് ധർമ്മപുത്രർക്ക് എണീറ്റ് നിന്ന് പറയാമായിരുന്നില്ലേ? എങ്കിൽ തനിക്കു പകരം അളിയനായ കൃഷ്ണൻ കളിക്കുമെന്ന്? അങ്ങനെ ആയിരുന്നെങ്കിൽ കഥ മാറില്ലായിരുന്നു. ആ യുക്തിയില്ലായ്മയാണ് എല്ലാറ്റിനും കാരണമായത്. യുക്തിയും ബുദ്ധിയും ഉചിതമായ സമയത്ത് പ്രയോഗിക്കാൻ കഴിയാത്തവർ ഭരണാധികാരികളായാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. യുദ്ധങ്ങളും കെടുതികളും ഉണ്ടാവും. അതിന് ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, സ്വപ്നങ്ങൾ കണ്ടുറങ്ങാം, ഉന്മേഷമായി നാളെ ഉണരാം. കർമ്മനിരതമായി ഒരു പകലിനെ നോക്കിക്കാണാം. സമൂഹത്തിനും നമുക്കും എല്ലാവർക്കും പ്രയോജനപ്രദമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. അതിന് ഈ രാത്രി സുഖമായി ഉറങ്ങണം. ശുഭരാത്രി. ഒപ്പമുണ്ടായിരുന്നത് സ്വന്തം മധുജൻ.